ആകാശവാണി തൃശ്ശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 31. മലയാള വർഷം 1201, മിഥുനം 10. 2026 ജൂൺ 21 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്.
1: ജനനവും മരണവും. ജനിച്ചാൽ ഒരിക്കലും മരിക്കും, അത് പ്രകൃതി നിയമമാണ്. എത്ര കാലം കഴിഞ്ഞാലും ആ നിയമത്തിന് ഒരു മാറ്റവുമില്ല. ജനനം നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ആണും പെണ്ണും വിവാഹം കഴിച്ചാൽ കുട്ടികൾ വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അവിടെ ഒരു ജനനം നടക്കുന്നില്ല. എന്നാൽ ഭ്രൂണഹത്യ പാപമാണ്. അവിടെ ജനിക്കാനുള്ള അവകാശത്തെയാണ് നാം ഹനിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുന്നത്. എന്നാൽ സാധാരണ രീതിയിൽ ഒരു ജനനം നടന്നാൽ മരണം നിശ്ചിതമാണ്. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ കാലഘട്ടമാണ് നമ്മുടെയെല്ലാം ജീവിതം. ചിലർക്ക് ആ ജീവിതം കുറേ കാലം കിട്ടിയേക്കാം. ചിലർക്ക് അത് വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. ചിലർ അത് പകുതി വഴിയെത്തുമ്പോൾ വേണ്ടെന്ന് വയ്ക്കും. മരണം അനിവാര്യമായ ഒന്നാണ്. കാലനില്ലാത്ത കാലം എന്ന ഒരു കവിത നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. കാലൻ അല്ലെങ്കിൽ യമദേവൻ എന്ന ആ സങ്കല്പ കഥാപാത്രം ഇല്ലായിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ മരണം എന്ന ഒരു പ്രതിഭാസം ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ? ജനിച്ചവരാരും മരിക്കുന്നില്ല. എല്ലാവരും അങ്ങനെ പ്രായമായി പ്രായമായി ഭൂമിയിൽ തന്നെ കഴിയുന്നു. അങ്ങനെയൊരു ലോകത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ വരുമ്പോൾ മരണം അനിവാര്യമല്ലേ? കാലനില്ലാതെ മരണം എന്നൊന്ന് നടക്കാതിരുന്നാൽ അതുപോലത്തെ അവസ്ഥ തന്നെയാണ് മരിച്ചവരൊക്കെ തിരിച്ചു വന്നാലത്തെ അവസ്ഥയും. മരിച്ചവർ തിരിച്ചു വന്നാൽ ഒരുപാട് സമസ്യകൾക്ക് ഉത്തരമാകും. കുറേയേറെ അജ്ഞാത മരണങ്ങൾക്ക് തീർപ്പുണ്ടാകും. കുറേയേറെ കൊലപാതകങ്ങൾക്ക് ഉത്തരം കിട്ടും. മരിച്ചിട്ട് അവർ ചെന്ന ലോകത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെയൊന്ന് ഇതുവരെ സംഭവിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ജീവിതവും മരണവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും, ചിരിച്ചവർ കണ്ണീര് പൊഴിക്കും എന്നൊരു പാട്ടുതന്നെയുണ്ടല്ലോ. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ജീവിതമെന്ന പാലത്തിലൂടെ നടക്കുമ്പോൾ പലരും അടിതെറ്റി വീഴാറുണ്ട്. പലരും ആ പാലം ഒരു പ്രശ്നവുമില്ലാതെ നടന്നു കയറാറുണ്ട്. ചിലർ ആ നടത്തം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാറുണ്ട്. അധിക പേർക്കും ആ പാലം ഒരു ദുർഘട പാത തന്നെയാണ്. അങ്ങേയറ്റത്ത് എത്താൻ അവർ വല്ലാതെ വിഷമിക്കുന്നു. എന്നാൽ ചിലർ സുഗമമായി വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്നവരുണ്ട്. മരണത്തെ വല്ലാതെ ഭയപ്പെടുന്നവരാണ് അധിക പേരും. എന്നാൽ അത് അനിവാര്യമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ഭയം താനേ ഇല്ലാതാകും.
0: ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഓയിൻവി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

0: Canada and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undorf scored twice. Earlier, Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, തൃശൂർ കലാസദൻ അവതരിപ്പിച്ചത്. 6:30 മുതൽ 12th അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30, 8:45, 10:15 ഉച്ചയ്ക്ക് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 8:35 മലയാളത്തിൽ വാർത്തകൾ. 9:20 ലളിതഗാനങ്ങൾ. 9:30 ബാലലോകം. കഥ കേൾക്കാം കൂട്ടുകാരെ. പരാജയം എന്ന കഥ പ്രദീപ് പെരശന്നൂർ അവതരിപ്പിക്കുന്നു. തൃശൂർ മിഷൻ കോട്ടേഴ്സ് സെന്റ് ജോസഫ് CLPSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ലളിത സംഗീത പാഠം. ഡോക്ടർ പി സിന്ധുമോൾ രചിച്ച ഗാനം ഈണം നൽകി പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. 10:25 റീഗൽ ജുവലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഉഷ ഉല്ലൂർ. 10:45 യോഗ ആയുരാരോഗ്യത്തിന്, അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പഞ്ചാരിമേളം, പൊറാത്ത് നാരായണമാരാരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗാ ദിനം, ഡോക്ടർ KS പ്രിയ ചെയ്യുന്ന പ്രഭാഷണം. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് അമ്മിണിക്കുട്ടി, രാമൻകുട്ടി നായർ, നിതീഷ് പെരിഞ്ചേരി. പദം സംഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 ലളിതഗാനങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, മഹാത്മാഗാന്ധിയുടെ ചില പ്രധാന രചനകൾ. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാദരം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം.

0: തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ. കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ 2026 ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
3: ഫോൺ 9387168444.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ അവതരിപ്പിച്ചത് തൃശൂർ കലാസദൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
4: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം, ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
9: ദൃശ്യം കണ്ണാശുപത്രി.
10: ആകാശവാണി തൃശൂർ, സമയം 6:00 കഴിഞ്ഞ് 29:35. അല്പസമയത്തിനകം 12th അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ പ്രക്ഷേപണം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: ആർബിഐ പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി 10,00,000 പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
5: Can help us. It helps us tune our bodies to be flexible. It keeps our energy level high. It also helps us maintain a calm, stress-free life and help to keep lifestyle disease away. Moreover, with regular practice, yoga teaches us to remain lifelong learners of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.
4: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1,500 മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന

സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർഗോഡ് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപ്പറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ പി ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിൻ്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,300,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ്

സ്വീഡനെ പരാജയപ്പെടുത്തി. ഒന്നിനെതിരെ 5 ഗോളുകൾക്കാണ് നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2-ാം ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:30 ടുണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29-ാം ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10:00 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.

0: port this afternoon. Three Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo successfully crossed Strait of Hormuz. IMD issues red alert for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in cricket, India A to take on Sri Lanka A in tri-series final in Dambulla this morning. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി തൃശൂർ, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഗസൽ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: ആകാശവാണി തൃശൂർ. ഇനി 8:35 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000 പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിതരീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കറുമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ 3

0: തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200-ൽ അധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനാ ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജ വാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
2: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40 മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 മാർച്ച് 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17 ലക്ഷത്തിലധികം വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 ഗോളുകൾക്കാണ് നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീരിൽ എത്തുന്ന അദ്ദേഹം ലാൽഗർ സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യ

0: യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ജയിൽപുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി കമുകറ പുരുഷോത്തമനും ശാന്ത പി നായരും പാടിയത്. സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
9: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്
11: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
10: പ്രായോജകർ:
11: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
10: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം.

അടുത്ത ഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ഒരു മുത്തശ്ശി കഥ.

ഗുരുജി ഒരു വാക്ക്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

കവാലം നാരായണപ്പണിക്കർ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഇടമിട്ട്, മോഹൻലാലും ചിത്രയും പാടിയ ഗാനം. ചിത്രം കണ്ണെഴുതി പുട്ടും തൊട്ട്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. അറിയിപ്പ്: കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നുച്ചയ്ക്ക് 2:30 വരെ 1.1 മീറ്റർ മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ, സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ ലളിതഗാനങ്ങൾ, പാടിയത് MG ശ്രീകുമാർ, S ജാനകി എന്നിവർ.

0: ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
4: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: അങ്ങനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി.
8: ആകാശവാണി, തൃശൂർ. ബാലലോകം.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്.

0: കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവുമോ? കഥകളുടെ വിശാല ലോകത്തേക്ക് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബാലലോകം. കഥ പറഞ്ഞ് കഥ പറഞ്ഞെന്നെ കഥാകാരനാക്കിയ അമ്മയ്ക്ക് പുസ്തകങ്ങൾ അക്ഷരങ്ങൾ സമർപ്പിച്ച സാഹിത്യകാരന്മാർ ഒട്ടേറെയുണ്ട്. അത്തരം അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒപ്പം പങ്കുവയ്ക്കാനാകുന്ന ബാല്യകാലം ഇന്നുണ്ടോ? ആ വിടവ് നികത്തുകയാണ് ബാലലോകം കഥ കേൾക്കാം കൂട്ടുകാരെ എന്ന ഈ പംക്തിയിലൂടെ. കഥ കേൾക്കാം കൂട്ടുകാരെ അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശന്നൂർ.
1: കഥ പരാജയം.
2: മഹാഭാരതത്തിലെ കർണൻ വീരപരിവേഷമുള്ള യുദ്ധവീരനാണല്ലോ. വനപർവ്വത്തിലെയാണ് രംഗം. വനവാസത്തിന് പോയ പാണ്ഡവരുടെ മരവുരി ധരിച്ചും കായ്കനികൾ ഭക്ഷിച്ചുമുള്ള ക്ലേശജീവിതം നേരിൽ കണ്ട് ആസ്വദിക്കാൻ ദുര്യോധനന് ക്രൂരമായ മോഹം തോന്നി. ദുര്യോധനൻ വമ്പിച്ച പടയോടും യുദ്ധ സജ്ജീകരണങ്ങളോടും കൂടി ദ്വൈതവനത്തിലേക്ക് പോകുന്നു. അമ്മാവനായ ശകുനിയും ഉറ്റമിത്രം കർണനും ദുര്യോധനന്റെ കൂടെയുണ്ടായിരുന്നു. അവരിരുവരുമായിരുന്നു എന്നും ദുര്യോധനന്റെ ബലം. ആ ഉല്ലാസയാത്രയ്ക്കിടെ വനത്തിലെ ഒരു മനോഹര തടാക തീരം ദുര്യോധനന്റെ ശ്രദ്ധയാകർഷിച്ചു. അവിടെയൊരു താൽക്കാലിക ഗൃഹം ഒരുക്കാൻ സേവകർക്ക് ഉത്തരവ് നൽകി ദുര്യോധനനും കൂട്ടരും മുന്നോട്ടുപോയി. പക്ഷേ സേവകർ നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ കുറെ ഗന്ധർവന്മാർ വന്ന് തടസ്സം നിന്നു. അവർ പറഞ്ഞു, ഇത് ഗന്ധർവ രാജാവ് ചിത്രസേനന്റെയും അപ്സരസുകളുടെയും ജലകേളിയിടമാണ്. അവർ നീരാട്ടിനു വരുന്നു, മാറിപ്പോയിക്കൊള്ളുക. ഭൃത്യന്മാർ ദുര്യോധനന്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചു. പക്ഷേ അത് വകവെച്ചു കൊടുക്കാൻ ദുര്യോധനൻ കൂട്ടാക്കിയില്ല. അവിടെ തന്നെ വിശ്രമയിടം പണിയണം. ദുര്യോധനനും സൈനികരും ഗന്ധർവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റി. അപ്പോഴേക്കും ചിത്രസേനനും സൈന്യവും അവിടെയെത്തി. സംഘർഷമായി, യുദ്ധമായത് പരിണമിച്ചു. കൗരവസേനയുടെ മുമ്പന്തിയിൽ നിന്നത് കർണനായിരുന്നു. നിരവധി ഗന്ധർവന്മാരെ ബാണപ്രയോഗത്താൽ കർണൻ തുരത്തി. ചിത്രസേനൻ ദുര്യോധനനെ ബന്ധിച്ചപ്പോൾ കർണനും ചിത്രസേനനും തമ്മിലായി പിന്നെ യുദ്ധം. കർണന്റെ മുന്നിൽ ഗന്ധർവ രാജാവ് പോലും അസ്തവീരനായി. അപ്പോൾ ഒരു ഗന്ധർവൻ ചിത്രസേനനോട് വിളിച്ചു പറയുകയുണ്ടായി, രാജൻ, അവൻ കർണനാണ്. ജന്മനാ അഭേദ്യമായ കവചമുള്ളതിനാൽ അവനെ ഒരായുധത്തിനും മുറിവേൽപ്പിക്കാനാവില്ല. അങ്ങ് മായാസ്ത്രം പ്രയോഗിച്ച് അവനെ മയക്കൂ. ശേഷം പാശാസ്ത്രം കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ച് വധിക്കാം. ഗന്ധർവരാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം മായാസ്ത്രം വിളിലേക്ക് ആവാഹിക്കാൻ തുനിഞ്ഞപ്പോൾ കർണൻ ചകിതനായി. മായാസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള ദിവ്യബാണം കർണന്റെ പക്കലില്ലായിരുന്നു. ഗന്ധർവന്മാരുടെ കുരുക്കിൽപ്പെട്ടാൽ ജീവൻ ഇരന്നു വാങ്ങുന്നതിലും ഭേദം പലായനം തന്നെ. അധികം ആലോചിക്കാൻ നേരമില്ല. കർണൻ രഥത്തിൽ നിന്നിറങ്ങി വനാന്തരങ്ങളിലേക്ക് ഓടിമറഞ്ഞു. അപ്പോൾ ദുര്യോധനനും കൂട്ടരും തങ്ങളുടെ രക്ഷകനെ അവജ്ഞയോടെ നോക്കി. ശക്തനായാലും വീരനായാലും പ്രതിഭാശാലിയായാലും സ്ഥിരത എന്നൊന്നില്ല. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് മനുഷ്യേതരമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ സൂപ്പർ ബാറ്റ്സ്മാനാണ്. പക്ഷേ ഇദ്ദേഹം ക്രീസിൽ പൂജ്യത്തിന് ഔട്ടായിട്ടുണ്ട്. വിജയം ആരുടെയും കുത്തകയല്ല. പരാജയപ്പെടലും ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിജയത്തെപ്പോലെ പരാജയം അംഗീകരിക്കാനും ഏൽക്കാനും കൂടി നാം തയ്യാറാകണം.
0: കഥ കേൾക്കാം കൂട്ടുകാരെ.

0: നാട്ടുകാരെ, കഥ അവതരിപ്പിച്ചത് പ്രദീപ് പേരശന്നൂർ.
1: തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് സി എൽ പി എസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്നത്തെ ബാലലോകത്തിൽ. ആദ്യം ഇംഗ്ലീഷ് ആംഗ്യപ്പാട്ട്, പാടുന്നത് മാർത്ത എം ലിൻഡോ.

0: മാർത്ത എം ലിൻഡോ അവതരിപ്പിച്ച ഇംഗ്ലീഷ് ആംഗ്യപ്പാട്ടാണ് കേട്ടത്. അടുത്തതായി മലയാളം കഥ. കഥ പറയുന്നത് ധ്യാൻവി സജീവൻ.
1: എന്റെ കഥ നല്ല മനസ്സ്. പണ്ട് ഒരു ഗ്രാമത്തിൽ പശു, ആട്, കോഴി, താറാവ് ഇവയെല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു കൃഷി സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഒരു താറാവ് 5 മുട്ടകളിട്ടു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുട്ടകൾ വിരിഞ്ഞു. അതാ 4 കുഞ്ഞുങ്ങൾ, തുടുത്തതും ഭംഗിയുള്ളതും. എന്നാൽ ഒരെണ്ണം തടിയനും വിരൂപനുമായിരുന്നു. ഒരു ദിവസം അയൽവീട്ടിലെ കിഴവി താറാവ് ഈ കുഞ്ഞുങ്ങളെ കാണാൻ വന്നു. 4 എണ്ണത്തിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നാൽ തടിയനെ കണ്ടതും അവൾ അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് അമ്മ താറാവിനോട് പറഞ്ഞു, ഈ തടിയൻ താറാക്കൂട്ടത്തിൽ പെട്ടതല്ല, ഇവനെ കൊണ്ടുപോയി കളഞ്ഞേക്ക്. അയ്യോ അമ്മയില്ലാതെ എൻ്റെ കുഞ്ഞിനെ വളരാൻ ഞാൻ സമ്മതിക്കില്ല. വലുതാകുമ്പോൾ ഭംഗിയും മിടുക്കും എല്ലാം വരും. അമ്മ താറാവും കുഞ്ഞുങ്ങളും നീന്തൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരെ നോക്കി ചില കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞു, അതാ നോക്കൂ എത്ര മനോഹരമായിരിക്കുന്നു ആ 4 കുഞ്ഞുങ്ങളുടെ നടത്തം. തൊട്ട് പിന്നിലുള്ള തടിയനെ കണ്ടു ഒരു ചന്തവുമില്ല. തുടർച്ചയായി പലരും അവനെ ഇങ്ങനെ വേദനിപ്പിച്ചപ്പോൾ അവന് നിരാശയായി. ഒരു ദിവസം ആരും കാണാതെ അവനമ്മയെ പിരിഞ്ഞോടി. ഓടി ഓടി ഒരു മരത്തിന്റെ ചുവട്ടിൽ തളർന്നു നിന്നുപോയി. ചുറ്റും നോക്കിയപ്പോൾ ഇരുട്ട്. അയ്യോ ഞാൻ എൻ്റെ അമ്മയെ വിട്ടു പോന്നു, ഇനി എന്ത് ചെയ്യും? ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അതൂരെ ഒരു കൊച്ചു വീട്, അല്പം പ്രകാശമുണ്ട്. അവൻ വേഗം അങ്ങോട്ട് ചെന്ന് ആ വീടിന്റെ കതകിൽ മുട്ടി. ഒരു നായ കുരച്ചു വന്ന് വാതിൽ തുറന്നു. ആരുമില്ലാത്തൊരു പാവൻ താറാവാണ് ഞാൻ.

0: അറിയുമോ? അതിന് നിനക്ക് വീട് കാക്കാനും കുരയ്ക്കാനും അറിയുമോ? ഇല്ല എന്ന് മറുപടി കേട്ടപ്പോൾ തന്നെ അവനെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. മരത്തിന്റെ ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന് നേരം വെളുപ്പിച്ചു. കണ്ണു തുറന്നപ്പോൾ അവന്റെ മനസ്സിൽ അമ്മ മാത്രം. അവൻ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ഒരു വീട്ടുമുറ്റത്ത് ഒരമ്മൂമ്മയും കോഴിയും പൂച്ചയും അവൻ കണ്ടു. അവൻ വേഗം അങ്ങോട്ട് ചെന്ന് ആ അമ്മൂമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മൂമ്മ അവനെ അവിടെ താമസിക്കാൻ അനുവാദം നൽകി. മാസങ്ങൾ കടന്നുപോയി. പക്ഷേ അവൻ അവിടെ ഒരു കൂട്ടിൽ അകപ്പെട്ട പോലെയായിരുന്നു. ഒരു ദിവസം എല്ലാവരും ഉച്ച മയക്കത്തിലായപ്പോൾ അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരെ ചെന്നെത്തിയത് ഒരു താമരക്കുളത്തിന്റെ അടുത്തായിരുന്നു. അവൻ വീണ്ടും അമ്മയുടെ സ്നേഹ വാക്കുകൾ ഓർത്തു. കുളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണേ, കാലു വഴുതാതെ ശ്രദ്ധിക്കണേ, ഒന്ന് കുളിച്ചാൽ ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല, അമ്മയില്ലാതെ ഞാൻ ഇറങ്ങുന്നില്ല, എത്രയും വേഗം എന്റെ അമ്മയുടെ അരികിലെത്തണം. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. അതാ ദൂരെ നിന്ന് രണ്ട് പക്ഷികൾ പറന്നു വരുന്നു. നല്ല അഴകും മന്ദസുമുള്ള പക്ഷികൾ. പക്ഷെ ഇവരെന്നെ ഉപദ്രവിക്കാൻ വരികയാണ്. അവൻ പേടിച്ചു. അയ്യോ, ഞാനൊരു പാവം താറാവാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, നീ താറാവല്ല, നീ ഞങ്ങളെ പോലെയുള്ള ഒരു അരയന്നമാണ്. സംശയമുണ്ടെങ്കിൽ ആ കണ്ണാടി പോലത്തെ വെള്ളത്തിലൊന്ന് നോക്കൂ. അവൻ പേടിച്ച് പേടിച്ച് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. ഒരു ഭംഗിയുള്ള ഒരു അരയന്നം. അപ്പോൾ ഞാൻ താറാവല്ലേ, അരയന്നമാണോ? സ്വയം ചോദിക്കുന്ന കേട്ടപ്പോൾ അരയന്നങ്ങൾ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇനി നീ ഞങ്ങളുടെ ഒരു കുഞ്ഞനുജനാണ്, ഞങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു അരയന്നമാണ് നീ. പക്ഷേ ഞാനെങ്ങനെ താറാവിന്റെ കുടുംബത്തിൽ ജനിച്ചു? അതാരെങ്കിലും അരയന്നത്തിന്റെ മുട്ട താറാവിന്റെ കൂട്ടിലിട്ടതായിരിക്കും. നീ എവിടെ ജനിച്ചാൽ എന്താ, നല്ല അഴകും അന്തസ്സുമുള്ള ഒരു അരയന്നമായി നീ വളർന്നില്ലേ? അതാണ് വേണ്ടത്. ഇനി നമുക്ക് കളിച്ചും ചിരിച്ചും സുഖമായി ജീവിക്കാം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ദൈവം എല്ലാവർക്കും കഴിവുകൾ തന്നിട്ടുണ്ട്.
1: ധ്യാൻവി സജീവൻ പറഞ്ഞ കഥയാണ് കേട്ടത്. ഇനിയൊരു തമിഴ് പദ്യം ചൊല്ലുന്നത് അമേലിയ ഷിൻഡോ.
2: നാണിങ്ക് കൂരയിരിക്കും കവിത കവിഞ്ഞർ വൈരമുത്തുവിൻ കൂട്. ഏളേ തുറച്ചാമി എങ്കടാവും കപ്പൻ കള്ളക്കട പോയിരുപ്പാ കയ്യോടെ കൂട്ടിയാടാ. വീട്ട് ഇടിക്കിറാങ്ക വരപ്പാക നിക്കിറാങ്ക ഓട്ട പിരിക്കിറാങ്ക ഓടിപ്പോയി കൂട്ടിയാടാ. സ്വാമികളാ സ്വാമികളാ സർക്കാർ സ്വാമികളാ സിലന്തി കൂടിടിക്ക സീറ്റ് വാങ്ങി വന്തിങ്ങളാ. സിത്തരം വെണസുക്കത്ത ജിപ്പേറി വന്തിങ്ങളാ. അരസിന്റെ വീടിടിക്ക ആർഡർ വാങ്ങി വന്തിങ്ങളാ. വെള്ളാട്ട് കാമ്പിൽ വിസമടിയ കടാ കണ്ട് ഓടയെല്ലാം രക്തം ഓടി വരക്കടാ കണ്ട്. കാത്തു കറുപ്പാച്ചേ കണ്ണകളാം പളിച്ചടിച്ച് എള്ളു ചെടി മേളെ ഇടി വന്ന് വിടുന്നിടിച്ച് പുള്ളടിക്ക പോയിരുന്ന മൂത്തവള കാങ്കളയെ ഏഴാതെ പഠിക്ക പോണ ഇളവളയും കാങ്കളയെ ഒത്തയിളനായിരുന്ന് ഒളിക്കരിസി കോടയിലെ വായ്ക്കരിസി കൊണ്ടുവന്ന് വാസപ്പക്ക നിക്കിറാങ്ക. എത്തിയൊടച്ചാളെ എത്തുവിടും സുവർക്ക് എത്തിയൊടച്ചാളെ എത്തുവിടും സുവർക്ക് കടപ്പാറ എതുക്കയ്യ ഗവർമെന്റ് ആളുകളെ നാപ്പെട്ട പാട് നായ്പെടുമാ പെയ്പെടുമാ കടയിൻ തയർപ്പെടുമാ കാഞ്ചിപ്പുറം തെറിവിടുമാ പുഞ്ചവർ എഴുപ്പത്ത മൂക്കത്തി കണക വെച്ച് പിത്താറ് കുടം സെഞ്ച് പിൻസവറ കെട്ടി വെച്ച കഥവും മറവും വാങ്ക കാസില്ലരാസായേ കോണി കഥവ സെഞ്ച് കോട്ടയ്ക്ക് മാറ്റിവിട്ട് സീറ്റ് പുടിച്ച് സിത്താറ വേള സെഞ്ച് ഓട്ട കോരിക്ക് ഉർവകട് ഓടു വെച്ച് ഓട് പുഴിച്ചാക്ക കുറുവിക്ക് വേറെ മറം വീട് ഇടിച്ചാക്ക എങ്ങടക്ക് ഇരിയിടം. അയ്യാ യസമാണേ അഞ്ചു വിരൽ മോതിരമേ പാതകത്ത് സുത്തുമുത്ത് പാറുമയ്യ കൺതുരുന്ന് തണ്ണി കുടിക്ക തകരക്കൊടു ഉണ്ണുർക്ക് വീട്ടെ വിട വയസ്സാണ് വിളക്കന്മാറുണ്ണുർക്ക് പത്ത വച്ച പാത്രങ്ങൾ രണ്ടിരുക്ക് എൻ പുരുഷൻ തിങ്കം മട്ടും ജവർ സിൽവർ തട്ടിരുക്ക് പോങ്കയ്യാ പോയിടുങ്ക പുണ്യമാ പോകട്ടും എം വീട്ട നായ്ക്കുട്ടി എങ്കെയും പൂങ്കട്ടും അഴുതാളും ഏഴ സൊല്ലു അമ്പലത്തിൽ ഏറാതെ അരുകമ്പുൾ ബുദ്ധി സൊല്ലി.

ഗായത്രി ES ആലപിച്ച ലളിത ഗാനമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ബാലലോകത്തിൽ തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് CLPSലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ബാലലോകത്തിൽ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിതാ മനമ്മൽ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്.

0: നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം എങ്ങുപോയി നീയൻ മുകിൽ വർണ്ണനെ എന്നാരംഭിക്കുന്ന ഡോക്ടർ പി സിന്ധുമോളുടെ രചനയ്ക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് കുമാരി ദിനി സുനിൽ.
2: മനസ്സിലായില്ലേ?

0: പല്ലവി, ശരിക്കും മനസ്സിലായില്ലേ? അനു പല്ലവിയുടെ സാഹിത്യം നോക്കൂ. മധുമാസം വന്നിട്ടും,
1: മധുമാസം വന്നിട്ടും,
0: മലരമ്പൻ എത്തിയിട്ടും,
1: മലരമ്പൻ എത്തിയിട്ടും,
0: മുരളീധരൻ മാത്രം വന്നതില്ല,
1: മുരളീധരൻ മാത്രം
0: വന്നതില്ല,
1: വന്നതില്ല,
0: കളകളമൊഴുകുമീ യമുനതൻ ഓളങ്ങൾ,
1: കളകളമൊഴുകുമീ യമുനതൻ ഓളങ്ങൾ,
0: കണ്ണാ നിൻ പദതാളം കാതോർത്തു നിൽപ്പു,
1: കണ്ണാ നിൻ പദതാളം കാതോർത്തു നിൽപ്പു,
0: കണ്ണാ നിൻ പദതാളം കാതോർത്തു നിൽപ്പു,
1: കണ്ണാ നിൻ പദതാളം

ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. പഠിപ്പിച്ചത് ശ്രീ എ. ഇ. വാമനൻ നമ്പൂതിരി. പഠിച്ചത് കുമാരി ദിനി സുനിൽ.

അറിയിപ്പ്. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ 1.1 മീറ്റർ മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONB കുറുപ്പ്. സംഗീതം രമേശ് നാരായണൻ.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,390 രൂപയ്ക്കും പവന് 107,120 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം.
3: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മയുടെ പുതിയ

0: ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം അമ്മയാണ് എങ്കിൽ വായിക്കാൻ വെളിച്ചം പകർന്നു തന്നത് അച്ഛനായിരിക്കും അല്ലേ? സ്വന്തം സങ്കടഭാവങ്ങൾ കുടുംബത്തിലെ ആരും അറിയാതിരിക്കാൻ ചിരിയുടെ മുഖാവരണം അണിയുന്ന പിതൃവാത്സല്യത്തെ നമുക്ക് മറക്കാനാകില്ല. അച്ഛന്മാരുടെ സ്നേഹവും ത്യാഗവും കുടുംബത്തിനും സമൂഹത്തിനും അവർ നൽകുന്ന സംഭാവനകളെക്കുറിച്ച് ഓർമ്മിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനുമായി ഒരു ദിനം നാം ആചരിക്കുകയാണ് June 21. ലോകത്തിലെ പല രാജ്യങ്ങളിലും ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. അമേരിക്കൻ ആക്ടിവിസ്റ്റും ആർട്ടിസ്റ്റുമായ സനോര സ്മാർട്ട് ഡോട്ട് എന്ന അമേരിക്കൻ വനിതയുടെ ശ്രമഫലമായാണ് അച്ഛന്മാരെ ആദരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഫാദേഴ്സ് ഡേ ആചരിച്ചു തുടങ്ങിയത്. എല്ലാ അച്ഛന്മാർക്കും ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ. ഇന്ന് പാട്ടോർമകളിൽ ഉഷ ഒല്ലൂരിന്റെ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. ഉഷ ഒല്ലൂർ എഴുതിയ കത്ത് ഞാൻ വായിക്കാം.
1: പ്രിയ ആകാശവാണി, പാട്ടോർമകൾ പരിപാടി സംഘടിപ്പിച്ചതിൽ അഭിനന്ദനങ്ങൾ. ഒപ്പം എന്റെ സന്തോഷവും അറിയിക്കുന്നു. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ പല സംഭവങ്ങളും ഒരു പാട്ടുമായി ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ടാകും. ആ സംഭവങ്ങളെയെല്ലാം നമ്മുടെ മനസ്സിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ആ ഗാനങ്ങളായിരിക്കും. ഇങ്ങനെ ഇവയെ ഓർത്തെടുക്കാൻ ഒരവസരം തന്ന എന്റെ പ്രിയപ്പെട്ട തൃശൂർ നിലയത്തിനെ നന്ദി അറിയിക്കുന്നു. പാട്ടോർമകൾ എന്ന പരിപാടിയിലേക്ക് എഴുതുമ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ മുഖമാണ്. വീട്ടിൽ മക്കളെല്ലാവർക്കും പാട്ടെന്നു വെച്ചാൽ ഒരു ഭ്രാന്താണ്. ആരും പാട്ടുപാടുന്നവരല്ല, എങ്കിലും നന്നായി ആസ്വദിക്കുന്നവരാണ്. അച്ഛന്റെ പാട്ടിനോടുള്ള ഇഷ്ടം പാട്ടോർമയിലേക്കായി എഴുതുന്നു. എത്രമാത്രം റേഡിയോ വാങ്ങിയെന്ന് അറിയില്ല. ഓരോ റേഡിയോ വാങ്ങി കേടായാൽ അടുത്തത് വാങ്ങും. പലപ്പോഴും അമ്മ ഇത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരിക്കൽ ഒരു ഓണക്കാലം അച്ഛന് ബോണസ് കിട്ടുന്ന ദിവസം ജോലിക്ക് പോകുമ്പോൾ അമ്മ പറഞ്ഞു, പൈസയൊന്നും ചിലവാക്കല്ലേ, ബാങ്കിൽ പണയം വെച്ചിട്ടുള്ള സ്വർണങ്ങൾ എടുക്കണം. വൈകുന്നേരം അച്ഛന്റെ വരവും കാത്ത് അമ്മ ഇരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ ചേട്ടൻ അച്ഛനോടൊപ്പമാണ് ജോലി ചെയ്തിരുന്നത്. കാണാതായപ്പോൾ ആ ചേട്ടനോട് അമ്മ തിരക്കിയപ്പോൾ റേഡിയോ വാങ്ങാൻ കടയിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ മുഖത്തെ ഭാവം ഞാൻ ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ റേഡിയോ കൊണ്ട് അച്ഛൻ വന്നു. പിന്നെ അമ്മയും അച്ഛനും തമ്മിൽ കലഹമായി. അമ്മയുടെ ചോദ്യത്തിനു മുമ്പിൽ അച്ഛന്റെ മറുപടി എന്താണെന്നല്ലേ, എനിക്ക് പാട്ടു കേൾക്കണം, സ്വർണം ഇനി എപ്പോഴെങ്കിലും എടുക്കാം. അന്ന് റേഡിയോ ഓൺ ചെയ്തപ്പോൾ കേട്ട പാട്ട് അച്ഛന്റെ ഇഷ്ടഗാനമായ അഷ്ടമിരോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ എന്ന ഗാനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ഇഷ്ടഗാനം കേട്ടപ്പോൾ ആ മുഖത്തുണ്ടായ സന്തോഷം ഇന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. പ്രിയ ആകാശവാണി, ഇപ്പോൾ ഇതെഴുതുമ്പോൾ എന്റെ കണ്ണു നിറയുന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പമില്ല. പ്രിയ ആകാശവാണിയെ ഏറെ സ്നേഹിക്കുന്ന എന്റെ അച്ഛനു വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹപൂർവം, ഉഷ ഒല്ലൂർ. ഒല്ലൂരിലുള്ള ഉഷയോട് നമുക്കൊന്ന് സംസാരിക്കാം.
2: ഹലോ,
0: നമസ്കാരം. ഇത് തൃശ്ശൂർ ആകാശവാണിയുടെ പാട്ടോർമകളിൽ നിന്നാണ് വിളിക്കുന്നത്. ഉഷയല്ലേ സംസാരിക്കുന്നത്? നമുക്ക് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. June 21 ഫാദേഴ്സ് ഡേ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഈ കത്ത് ഇപ്പൊ തെരഞ്ഞെടുത്തത്. സന്തോഷായി അല്ലേ? അച്ഛൻ റേഡിയോ വാങ്ങിക്കൊണ്ടെന്ന കഥയൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലെ അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട ഒരു ഓർമ്മയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? അച്ഛനിപ്പോ ഉണ്ടോ?
2: അച്ഛൻ അമ്മച്ചു പോയിട്ട് ഒരു 17 വർഷം കഴിഞ്ഞു മാഡം. അച്ഛനാണ് ഞങ്ങളുടെ ഈ റേഡിയോയിലേക്ക് ഞങ്ങളെ നയിച്ചത്. ഞങ്ങളുടെ ഓർമ്മകളുടെ കാലം തൊട്ട് ഞങ്ങള് റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കാണ്. ഇപ്പോഴും നിർത്തില്ല. ഇതിപ്പോ ഓണാണ്, ഇപ്പൊ രാവിലെ തൊട്ട് വെച്ചുകൊണ്ടേയിരിക്കും.
0: ഉഷയോട് ഒരിക്കൽ സംസാരിച്ചതായിട്ട് ഓർക്കുന്നു ഗാനമഞ്ജരിയിലെ?
2: ഗാനമഞ്ജരിയില് എന്റെ പാട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സുവർണേരി ആയിരുന്നു. അവൾക്ക് വിളിക്കാൻ നേരം ഉണ്ടായിരുന്നില്ലേ. അവൾ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യണം. അപ്പൊ സാറ്റർഡേ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പൊ അവള് എന്റെ നമ്പർ കൊടുത്തു.
0: അച്ഛനെ ഒന്നുകൂടെ ഓർക്കാമെന്ന് തോന്നുന്നു. അച്ഛന്റെ പേര്?
2: അച്ഛന്റെ പേര് പുഷ്കരൻ. ഞങ്ങൾ എറണാകുളത്താണ് ഞങ്ങളുടെ അച്ഛന്റെ വീട്. പക്ഷെ ഇവിടെ അമ്മ വീട്ടിലാണ് ഞങ്ങൾ ഇവിടെ താമസം. ഇവിടെ അമ്മയ്ക്ക് ആങ്ങളമാരൊന്നുമില്ല. അച്ഛന് ജോലി ഇവിടെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സെറ്റിലായി.
0: അച്ഛനെവിടെ വർക്ക് ചെയ്തിരുന്നേ?
2: അച്ഛൻ പുതുക്കാട്. കേരള ലോയിസ് എന്ന്

0: കമ്പനി ഉണ്ടായിരുന്നു, അവിടെ സ്ഥിരം ജോലിയായിരുന്നു. പിന്നെ പാട്ടെന്ന് വെച്ചാൽ ജീവനം, അന്ന് ഗ്രാംഫോൺ ഒക്കെ എന്റെ ബാക്കി പാട്ട്സ് ഒക്കെ ഇവിടെ കാണാനുണ്ട് അന്നത്തേക്ക്. പിന്നെ റേഡിയോ അച്ഛൻ ആ ശ്രാവണേനനുസരിച്ച് വാങ്ങും, അങ്ങനെയാണ്. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അച്ഛന് ബോണസ് കിട്ടണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട്. പിന്നെ ഒന്നും ചെയ്യരുത്, പൈസയൊക്കെ ചെലവാക്കാണ്ട് വീട്ടിലേക്ക് വരണം. വേറെ അനാശ ചെലവ് അങ്ങനെയൊന്നുമില്ല, അച്ഛന് വയസ്സൊന്നും ചെയ്യില്ല. ഈ റേഡിയോക്കാണ് സമയം ചെലവാക്കണതും പൈസ ചെലവാക്കണതും. റേഡിയോ മേടിക്കാൻ അന്ന് ഓണായിപ്പോ അമ്മ പറഞ്ഞ നമ്മള് ബാങ്കിൽ കുറച്ച് സ്വർണ്ണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുക്കണം. അപ്പൊ നിങ്ങൾ പൈസ ഒന്നും ചെലവാക്കാണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. അമ്മ വൈകുന്നേരം കാത്തിരുന്നപ്പോ കാണാനില്ല. അപ്പൊ തൊട്ടടുത്തന്നെ വീട്ടിലത്തെ ഒരു ചേട്ടൻ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ചേട്ടൻ പുഷ്കരൻ അവിടെ റേഡിയോ വാങ്ങാൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വന്ന കഥ ഇന്ന് എന്റെ മനസ്സ് ഓർക്കുന്നുണ്ട് മാഡം.
1: അത് വിശദമായിട്ട് തന്നെ കഥയിൽ എഴുതിയിട്ടുണ്ട്.
0: അച്ഛന് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുണ്ട്, കണ്ണും പൂട്ടി ഉറങ്ങുക നീ എൻ അത്, പിന്നെ അഷ്ടമീരോഹിണി രാത്രിയിലെ ആ പാട്ട്, പിന്നെ അങ്ങനത്തെ കുറെ പഴയ പാട്ടുകൾ. അച്ഛൻ ജീവൻ എന്ന് വെച്ചാൽ ജീവൻ അത്ര ഇഷ്ടപ്പാട്ട്, അങ്ങനെ ആ പാട്ടിന്റെ ഇഷ്ടമാവും. പക്ഷെ ഞങ്ങൾക്കും ഇങ്ങനെ റേഡിയോയുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാരണം, റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ അച്ഛൻ അന്ന് റേഡിയോ മേടിച്ചു കൊണ്ട് വന്നിട്ട് ഓണാക്കിയപ്പോ ആദ്യം കേട്ട പാട്ട് എന്റെ മനസ്സിലുണ്ട് ഇപ്പോഴാണ്. ആ പാട്ടാണ് അഷ്ടമീരോഹിണി രാത്രി.
1: ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിൽ
0: മുഖത്ത ആ ഒരു പ്രസന്നത എന്റെ മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല. അച്ഛൻ ആ പാട്ടിനോടുള്ള ഇഷ്ടം, എത്ര ദുഃഖങ്ങൾ ഉണ്ടായാലും അച്ഛന് ഈ പാട്ട് കുട്ടികളായിട്ട് കളിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടിലുള്ള ഒരു അച്ഛനായിരുന്നു എന്റെ അച്ഛൻ. എത്ര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും അച്ഛനെ ഏശില്ല, അങ്ങനെയൊന്നും പറയുന്നൊന്നും. അത്ര ഇഷ്ടമായിരുന്നു റേഡിയോ ആയിട്ട്. ഇപ്പോഴും ആ റേഡിയോ ആയിട്ടുള്ള ബന്ധം ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. അതാണ് കാരണം
1: അങ്ങനെ
0: പാട്ട് എഴുതാനായിട്ട്, അച്ഛനെ കുറിച്ച് എഴുതാനായിട്ട്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ കൂടെ ഒരു അച്ഛന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇന്ന് എന്തെങ്കിലും സംസാരം റേഡിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരിക്കായിരുന്നു. അത് പെട്ടെന്ന് മരിച്ചുപോയി ആ അച്ഛന് പെട്ടെന്ന് സ്ട്രോക്ക് വരെ ചെയ്തത്. രാവിലെ ഞാൻ ട്യൂഷൻ എടുക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് അപ്പൊ അച്ഛൻ ആ പേപ്പർ വായിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു, ദേ വാർത്ത വന്ന് റെഡിയല്ലേ, വേഗം വെള്ളം ഇറക്കിയേക്ക് കുളിക്കാനായിട്ട് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. ജോലിക്ക് പോകണമെന്ന് പറയല്ല അച്ഛൻ ഒരു വശത്ത് ഇങ്ങനെ തളർന്നു പോണത്, പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏ അച്ഛനെ വീണ്ടും പോയിട്ടാന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് പിന്നെ അച്ഛൻ സംസാരിച്ചിട്ടില്ല. ഈ റേഡിയോ അവസാനം പറഞ്ഞിട്ടുള്ളത് അച്ഛൻ റേഡിയോയിലെ വാർത്തയാണ്. അതാണ് നമുക്ക് അന്ന് കറക്റ്റ് സമയങ്ങൾ, വാർത്ത ഓരോ പരിപാടികളും നമുക്ക് കറക്റ്റ് ടൈമില് നമുക്ക് ടൈമാണ് നമുക്ക് എല്ലാതും അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ അച്ഛൻ സംസാരിച്ചതില്ല. പിന്നെ അതോടുകൂടി കിടന്നു. പിന്നെ ഒരു 13 വർഷം അങ്ങനെ കിടന്ന് പിന്നെ മരിച്ചത്. പക്ഷെ എന്നിരുന്നാലും ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്തായാലും അച്ഛൻ റേഡിയോ വയ്ക്കി റേഡിയോ വയ്ക്കി എന്ന് എപ്പോഴും പറയും. നേരം വെളുക്കുമ്പോഴേക്കും അച്ഛൻ ഉറങ്ങി കഴിയുമ്പോൾ അച്ഛന്റെ വിചാരം പോണത് നേരം വെളുത്തുന്നാ സമയം അറിയില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും, റേഡിയോ വയ്ക്കി റേഡിയോ വയ്ക്കുന്ന. അപ്പൊ നമുക്കൊക്കെ ഒന്ന് ഉറക്കം വരുന്ന സമയമാവും. അപ്പൊ അച്ഛൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാലും കേൾക്കില്ല. അപ്പൊ നമ്മുടെ ഉറക്കം പോണേന് ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ ഉറങ്ങി കഴിയുമ്പോ തന്നെ റേഡിയോ ഓണാക്കാം. അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് അച്ഛന് കേട്ടൂടെ. അങ്ങനെയാണ് ഞങ്ങള് അച്ഛന് റേഡിയോ കേൾപ്പിച്ചു കൊടുക്കുക. അത് ഇംഗ്ലീഷ് വാർത്ത വരുമ്പോ പണ്ടൊക്കെ അച്ഛൻ ഞങ്ങള് പെട്ടെന്ന് നിർത്തും, എന്തിനാ അത് കേൾക്കണേന്ന്. അപ്പോഴും അച്ഛൻ ചീത്ത പറയും, അച്ഛന് ഇംഗ്ലീഷ് അറിയില്ല അധികം. അന്നിരുന്നാലും അച്ഛൻ പറയും, എന്തിനാ അത് നിർത്തേണ്ട ആവശ്യം, അത് നമുക്ക് കേൾക്കാനുള്ളത് തന്നെയാണെന്ന് അറിയും. അങ്ങനെയാണ് അച്ഛൻ ഒരു പരിപാടികളും അച്ഛൻ അതിൽ നിന്ന് വിട്ട് കളയാറില്ല മാഡം. ഇപ്പൊ തന്നെ ഞാൻ വെക്കുമ്പോ എനിക്ക് വേദന തോന്നുക, അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം എന്റെ മനസ്സിൽ. അങ്ങനെയാണ് അച്ഛനെ കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ.
1: എന്തായാലും ഈ ഒരു പാട്ടോർമ്മ എന്ന ഈ പരിപാടിയിൽ കൂടെ അച്ഛനെ കുറിച്ചിട്ട് പറയാൻ നമുക്ക് പറ്റിയല്ലോ, അത് തന്നെ നമുക്ക് സന്തോഷിക്കാം അല്ലേ.
0: അതന്നെ സന്തോഷിക്കാം. റേഡിയോ പരിപാടികളൊക്കെ വരുമ്പോ ഓർക്കും ജീവിച്ചിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ആകാശവാണിയിലേക്ക് എപ്പോഴേലൊക്കെ ലെറ്ററുകളൊക്കെ എഴുതുമ്പോ അച്ഛനൊന്ന് സംസാരിക്കായിരുന്നു, പക്ഷെ അതിനുള്ള ഭാഗ്യം അച്ഛന് കിട്ടിയില്ല. അപ്പൊ ആ ഓർമ്മയാണ്.
1: അപ്പോ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത പാട്ടോർമ്മകളിൽ പങ്കുവയ്ക്കാം. ഇന്നപ്പോ അച്ഛന് ഏറെ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ നമുക്ക് കേൾക്കാം.
2: തകഴി ശിവശങ്കരപിള്ളയുടെ കഥയെ ആസ്പദമാക്കി തോപ്പിൽ ഭാസി തിരക്കഥയെഴുതി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് 1964 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഓമനക്കുട്ടൻ. സത്യൻ, അംബിക, എസ് പി പിള്ള, തിക്കുറിശി സുകുമാരൻ നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം നമുക്കിനി ആസ്വദിക്കാം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6801.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് ഉഷ ഉല്ലൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

0: ആകാശവാണി തൃശൂർ.
1: യോഗ ആയുരാരോഗ്യത്തിന് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
2: ഭാരതം ലോകത്തിന് നൽകിയ അനേക വരദാനങ്ങളിൽ ഒന്നാണ് യോഗ. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ മുനിശ്രേഷ്ഠന്മാർ വാർത്തെടുത്ത ശ്രേഷ്ഠ വിദ്യയാണ് യോഗ.

0: യോജിപ്പിക്കുക എന്നർത്ഥം വരുന്ന യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദം ഉദ്ഭവിക്കുന്നത്. വേദങ്ങളിൽ ഋഗ്വേദത്തിലാണ് യോഗയെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത്. ഈ കാലയളവിൽ പുരോഹിതന്മാർ തങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമായും ആത്മീയ ഉണർവിനായും യോഗ ഉപയോഗിച്ചതായി കാണാൻ സാധിക്കുന്നു. സിന്ധു നദീതട സംസ്കാര കാലയളവിൽ യോഗയുമായി ബന്ധപ്പെട്ട അനേകം പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. പശുപതി മുദ്രയും യോഗാസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ചെറുപ്രതിമകളുമെല്ലാം ഇതിന്റെ തെളിവുകളാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു മനസ്സ് കാണുകയുള്ളൂ എന്ന തത്വത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന വിദ്യയാണ് യോഗ എന്നത്. സൂര്യനെ അഭിമുഖീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സൂര്യ നമസ്കാരം ശരീരത്തിലെ മുഴുവൻ പേശികളെയും പ്രവർത്തിപ്പിക്കുന്ന വ്യായാമ മുറയാണ്. കൂടാതെ പ്രാണായാമം പോലെയുള്ള ശ്വസന വ്യായാമങ്ങൾ ഒരേ സമയം ശ്വാസോച്ഛ്വാസ പ്രക്രിയയെയും മനസ്സിനെയും ശാന്തമാക്കുന്നു. തന്റെ യോഗ അനുഭവങ്ങളെക്കുറിച്ചും യോഗ അഭ്യസിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ശരിയായ രീതികളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് ദേശീയതല യോഗ താരവും യോഗ പരിശീലകയുമായ പ്രീമ പ്രേമൻ.
1: ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. പഠനം, ജോലി, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മത്സരങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും സ്ഥിരമായി നമ്മളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാനസിക സമ്മർദ്ദം, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയെല്ലാം വളരെ സാധാരണമായ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സന്തോഷവും നൽകുന്ന ഒരു സമഗ്രമായ ജീവിത ശൈലിയാണ് യോഗ. എന്തുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. നമ്മൾ പലരും കരുതുന്നത് യോഗ വെറും ഒരു വ്യായാമം മാത്രമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യോഗ ഒരു വ്യായാമം മാത്രമല്ല, ശരീരവും മനസ്സും ശ്വാസവും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ പരിശീലന രീതിയാണ് യോഗ. നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സന്തുലിതാവസ്ഥയും നൽകുന്ന ഒരു പ്രത്യേക പരിശീലന രീതി എന്നതാണ് യോഗയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ യോഗ പരിശീലിക്കുന്നുണ്ട്. അത് അതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് യോഗ. യോഗയുടെ ശാരീരിക ഗുണങ്ങൾ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. യോഗാസനങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ ശരീരത്തിന് വഴക്കം വർദ്ധിക്കും, പേശികൾക്കും സന്ധികൾക്കും കൂടുതൽ ശക്തി ലഭിക്കും, ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടും. ഇന്ന് പലർക്കും നടുവേദന, കഴുത്തു വേദന, തോൾ വേദന തുടങ്ങിയ പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ വളരെ സാധാരണമാണ്. യോഗാസനങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായിക്കും. യോഗ ദഹന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും, രക്തചംക്രമണം വർദ്ധിപ്പിക്കും, ശ്വാസകോശത്തിന്റെ പ്രവർത്തന ക്ഷമത കൂട്ടും, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ അമിതവണ്ണം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും യോഗ സഹായിക്കും. യോഗയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് ശരീരത്തോടൊപ്പം മനസ്സിനെയും പരിശീലിപ്പിക്കുന്നു എന്നതാണ്. ഇന്ന് വിദ്യാർത്ഥിയായാലും ജോലിക്കാരായാലും മാനസിക സമ്മർദ്ദം എന്നത് ഒരു സാധാരണ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പലർക്കും ഉറക്കക്കുറവ്, ഉത്കണ്ഠ, വിഷാദം ഇവയെല്ലാം വളരെ സാധാരണമായൊരു കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോഗയിലെ പ്രാണായാമം, ധ്യാനം എന്നിവ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ യോഗ ചെയ്യുന്ന ആളുകൾക്ക് കോപം നിയന്ത്രിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തീരുമാനങ്ങൾ വ്യക്തമായിട്ട് എടുക്കാനും വളരെ പെട്ടെന്ന് സാധിക്കും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളായാലും മത്സര പരീക്ഷ എഴുതുന്നവരായാലും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളവരായാലും യോഗ വളരെയധികം അവരെ സഹായിക്കുന്നുണ്ട്. നിരവധി ആളുകൾ യോഗ ചെയ്തു തുടങ്ങിയതിനു ശേഷം വർഷങ്ങളായി അവർക്കുണ്ടായിരുന്ന ശരീരവേദനകൾ, പ്രത്യേകിച്ചും നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ വിശദീകരിക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറഞ്ഞതായി പറയാറുണ്ട്. ചിലർ അമിതവണ്ണത്തിന് പല രീതികളും ട്രൈ ചെയ്ത് പല സിസ്റ്റത്തിലേക്കും ഇൻവോൾവ്ഡ് ആയി അതിലെല്ലാം ഫെയിലിയറായി വണ്ണം കുറയ്ക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷം യോഗയിലേക്ക് എത്തിയ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ യോഗ ചെയ്ത് അവർ അതിന് ട്രൈ ചെയ്തതിനു ശേഷം വളരെയധികം മാനസികമായും ശാരീരികമായും അതിലേക്കുള്ള ഓരോ ചുവടുവെപ്പും വളരെ വ്യക്തമായിട്ട് അവർക്ക് ചെയ്യാനും അവർ സാധാരണ ശരീരഭാരത്തിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പത്തിൽ അവർക്ക് എത്താനായിട്ട് പറ്റിയതായിട്ടും അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ശാന്തവും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങിയതായിട്ട് അവർ പറയുന്നുണ്ട്. പലരും പറയുന്നത് യോഗ ശരീരത്തെ മാത്രമായിട്ട് മാറ്റുന്നില്ല, ജീവിതത്തെ തന്നെ മാറ്റുന്നു എന്നുള്ള രീതിയിലാണ്. അവരുടെ ജീവിത നിലവാരവും ജീവിത ശൈലിയും മൊത്തമായിട്ട് മാറി എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ. യോഗ ചെയ്യുന്ന സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാധാരണ രാവിലെയാണ് യോഗ ചെയ്യാൻ അനുയോജ്യമായ ഒരു സമയം. രാവിലെ ശുദ്ധമായും ശാന്തമായ അന്തരീക്ഷവും ലഭിക്കുന്ന കാരണം മനസ്സിനും ശരീരത്തിനും കൂടുതൽ

0: ഗുണം ലഭിക്കും. രാവിലെ ചെയ്യാൻ കഴിയാത്തവർക്ക് വൈകുന്നേരമാണെങ്കിലും ചെയ്യാം. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ യോഗ ചെയ്യാൻ പാടില്ല. ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞതൊരു 3 മണിക്കൂർ ഇടവേളയെങ്കിലും ഉണ്ടായിരിക്കണം. യോഗ ദിവസവും ചെയ്യുന്നതാണ് നല്ലത്. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ യോഗ പരിശീലിച്ചാൽ വളരെ നല്ലതാണ്. യോഗ പരിശീലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. യോഗ പരിശീലനം ആരംഭിക്കുമ്പോൾ പരിചയ സമ്പന്നമായ ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുക. ശുചിയായതും വായുസഞ്ചാരമുള്ളതുമായ സ്ഥലത്ത് പരിശീലിക്കുക. സുഖകരമായ വസ്ത്രങ്ങൾ ധരിക്കുക. ആസനങ്ങൾ പതുക്കെ ചെയ്യുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പരിശീലനത്തിന് മുമ്പ് ചെറിയ വാമപ്പ് എക്സസൈസുകൾ ചെയ്യുക. ശിഥിലീകരണ വ്യായാമങ്ങളോട് കൂടി തന്നെ പരിശീലനം ആരംഭിക്കുക. പരിശീലനത്തിന് ശേഷം ശവാസനം പോലുള്ള വിശ്രമാസനങ്ങൾ നിർബന്ധമായും ചെയ്യുക. ശരീരത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി മാത്രം പരിശീലിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും യോഗ ചെയ്യരുത്. ശരീരത്തെ ബലമായി വളയ്ക്കുകയോ അമിതമായി സമ്മർദ്ദം നൽകുകയോ ചെയ്തുകൊണ്ട് പരിശീലിക്കരുത്. മറ്റുള്ളവരെ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത്. വേദന ഉണ്ടാകുമ്പോൾ പരിശീലനം തുടരാനും പാടില്ല. യൂട്യൂബ് വീഡിയോകളോ മറ്റെന്തെങ്കിലും വീഡിയോകളോ നോക്കി പരിശീലിക്കുന്നത് തെറ്റായ ഒരു പരിശീലന രീതിയാണ്. രോഗാവസ്ഥകളോ പരിക്കുകളോ ഒക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ ഡോക്ടറുടെയോ പരിശീലകന്റെയോ നിർദ്ദേശമില്ലാതെ ഒരിക്കലും യോഗ പരിശീലിക്കരുത്. യോഗയുടെ ശരിയായ മാർഗനിർദ്ദേശം വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിയുടെയും പ്രായവും ആരോഗ്യനിലയും ശരീരക്ഷമതയും വ്യത്യസ്തമാണ്. അതിനാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ പരിശീലനം അനുയോജ്യമല്ല. ഒരു നല്ല യോഗ അധ്യാപകർക്ക് മാത്രമേ ഏത് ആസനം ചെയ്യണം, എത്ര സമയം ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അധ്യാപകന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കുമ്പോൾ കൂടുതൽ ഫലപ്രദമാക്കാനും പരിക്കുകൾ ഒഴിവാക്കാനും സാധിക്കും. അവസാനമായി പറയാനുള്ളത്, യോഗ ഒരു വ്യായാമം മാത്രമല്ല, അത് ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതത്തേക്കുള്ള ഒരു മാർഗമാണ്. ദിവസവും കുറച്ച് സമയം യോഗയ്ക്കാക്കി മാറ്റിവെച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും കൂടുതൽ ആരോഗ്യമായും ശക്തമായും നിലനിർത്താനായിട്ട് കഴിയും. യോഗ നമ്മളെ രോഗാവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കാനും മനസ്സിന് സമാധാനം നൽകാനും ജീവിതത്തിനൊരു സന്തുലിതാവസ്ഥ നൽകാനും വളരെയധികം ഫലപ്രദമാണ്. അതുകൊണ്ട് എല്ലാവരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുക. എല്ലാവർക്കും യോഗ അഭ്യസിക്കാനും അതുപോലെ നല്ല രീതിയിൽ യോഗ പരിശീലിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: യോഗയിൽ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. അത് ഹഠയോഗ, വിന്യാസയോഗ എന്നിവ മുതൽ ഏരിയൽ യോഗ വരെ എത്തി നിൽക്കുന്നു. യോഗാസനങ്ങളും നൃത്തവും വ്യായാമ മുറകളും ചേർന്ന ഒരു അത്യാധുനിക രൂപമാണ് ഏരിയൽ യോഗ എന്നത്. 2007 ക്രിസ്റ്റഫർ ഹാരിസൺ എന്ന അമേരിക്കൻ വ്യക്തിയാണ് ഏരിയൽ യോഗയുടെ ഉപജ്ഞാതാവ്. ഏരിയൽ യോഗയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ട്രെയിനറായ സിജിത് ഇ.എസ്.
2: നമുക്ക് ഇന്ന് നമുക്ക് പ്രചാരമായി നിലനിൽക്കുന്ന ഒരുപാട് യോഗ സമ്പ്രദായങ്ങളുണ്ട്. അതിൽ അഷ്ടാംഗ യോഗ, വിന്യാസ യോഗ, പവർ യോഗ, ഇന്റഗ്രൽ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ വരുന്ന ഒരു പുതിയൊരു ഫോമാണ്. പുതിയതല്ല, 90s ഉത്ഭവിച്ച ഒരു ഫോമാണ് ഏരിയൽ യോഗ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉപാധിയിലൂടെയാണ് ചെയ്യുന്നത്, ഒരു സപ്പോർട്ടീവ് ആയിട്ട്. അതായത് ഒരു തുണി വെച്ചിട്ട്, സിൽക്ക് പോലെയുള്ള ഒരു തുണി വെച്ചിട്ട് അതിലാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. യോഗയുടെ എല്ലാ പോസ്റ്ററുകളും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ തുണിയിൽ നിന്നുകൊണ്ട് പരിമിതമായ രീതിയിൽ നമുക്ക് യോഗ പ്രാക്ടീസ് അതിൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ വെച്ചാല്, സാധാരണ യോഗയിൽ നമുക്ക് കാംനെസ് ആണ് വരുന്നത് അല്ലേ, വലിയ ഫിസിക്കൽ എന്താ പറയാ ഒരു എഫേർട്ട് അതിൽ വേണ്ട. പക്ഷെ ഏരിയയിൽ അങ്ങനെയല്ല, ഏരിയയിൽ ഒരു കുറച്ച് എഫേർട്ട് കൂടുതലാണ്. പക്ഷെ ആ എഫേർട്ട് നമുക്ക് നല്ല മസിൽ സ്ട്രെങ്ത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു മസിൽ പവറിനെയും കോർ സ്ട്രെങ്ത്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, റിലാക്സ്, ഡീപ്പ് റിലാക്സേഷൻ, ഈ ഡീപ്പ് ടിഷ്യൂലേക്ക് വരെയുള്ള ഒരു മസാജ് വരെ കിട്ടും. ഇതൊക്കെ ഏരിയയിൽ വരുന്ന ബെനിഫിറ്റുകളാണ്. പൊതുവെ എല്ലാവരും ഏരിയ യോഗനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അഡ്വഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് ഏരിയൽ യോഗ എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് റീൽസിലൂടെ. അങ്ങനെ വന്നിട്ട് ചോദിക്കാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. ചില ആളുകൾ സ്റ്റക്കഡ് ആയിരിക്കും, ആങ്സൈറ്റി, ഡിപ്രഷൻ, എവിടെയെങ്കിലൊക്കെ ഫ്രീസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഫ്രീ സെഷനിൽ കയറിയപ്പോൾ അവരൊന്ന് ഇൻവെർട്ടഡ് ആയി കിടന്നു, എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കും അവര്. എന്നിട്ട് പായം വണ്ടർഫുൾ ആയിരുന്നു സാർ, എന്നിട്ട് അവർ ടി ടി സി എടുത്തിട്ടുണ്ട്. മനസ്സ് സ്റ്റക്കഡ് ആവുന്നതിന്റെ പിന്നില് എനർജിയാണ്. എനർജി എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, എനർജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് ചക്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് എവിടെയെങ്കിലും ഒന്ന് പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഗുണമാണ് നമ്മൾ അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കാണിക്കുക. മനസ്സ് അവിടെ നിർത്തും നമ്മൾ. ഇത് വെച്ചാൽ ഫ്ലോ ആക്കാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് പൊട്ടിച്ച് ഫ്ലോ ചെയ്യുന്നത്. ഒരു കുപ്പിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് കല്ലിടുക, കുലുക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ കല്ലുകൾ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്ലോ ചെയ്യും. ഈ ഫ്ലോ കൂട്ടാനുള്ള ഇൻവെർട്ടഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഏരിയയിലുണ്ട്. അത് യോഗയിലുണ്ട്, പക്ഷെ എഫക്റ്റീവ് ആവുന്നതിലാണ്. കാരണം നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് അല്ല, അങ്ങനെ ഞാൻ എടുക്കുകയാണ് ഒരു ഗ്രാവിറ്റിയിൽ. ഫസ്റ്റ്ലി പറയാനുള്ളത് നമുക്ക് സ്ട്രെങ്ത്തിനിങ് ആണ്. നല്ല സ്ട്രെങ്ത് കിട്ടും, നമുക്ക് സ്ട്രെങ്ത് ഗെയിൻ കൊണ്ടുവരും, വെയിറ്റ് ലോസ്, ഫ്ലെക്സിബിലിറ്റി. പിന്നെ നട്ടലിന് നല്ലതാണ്. നട്ടലെന്ന് വെച്ചാല് ഇപ്പൊ ചില ആളുകൾക്ക് എന്താ പറയാ, നമുക്ക് ഉച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നട്ടലൊക്കെ വിളിച്ച് വലിക്കും, ട്രാക്ഷൻ ചെയ്യും. അപ്പൊ നട്ടലിലേക്ക് എന്ത് കിട്ടുന്നു, ആ മസിലുകൾക്ക് നല്ല വലിവ്.

0: ും അതുപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന മൂവ്മെന്റുകളും നട്ടിന്റെ പേശികളെ സ്ട്രെങ്തൻ ചെയ്യും. അത് ചെയ്യുന്നത് മൂലം നമുക്ക് നട്ടിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അതുപോലെ പ്രൊലാപ്സ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒരുപാട് കുറയാൻ സഹായിക്കും. അതാണ് ഫിസിക്കലി കിട്ടുന്നത്. മെന്റലി നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, നമ്മൾ മാറും, നന്നായി ഒന്ന് മാറും. നമ്മൾ പെട്ടെന്ന് നമ്മളൊരു കുട്ടികളെ പോലെയാവും, നമ്മളൊരു പ്രത്യേക ഒരു മനുഷ്യൻ പുതിയൊരു ജന്മമായിട്ട് പുറത്തേക്ക് വരും. അതിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും. അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ആകും, ഓരോ കോശങ്ങളിലേക്കും എന്താ പറയുക നല്ല വൈബ്രേഷനും പ്രാണവായും. ഇത് കഴിഞ്ഞ് നമ്മൾ പ്രാണായാമം കൂടി കൊടുക്കും. ഇതിൽ കിട്ടുന്ന റിലാക്സേഷൻ നമുക്ക് സാധാരണ യോഗയേക്കാൾ 10 മടങ്ങാണെന്ന് വേണം പറയാം. അത്ര എഫേർട്ട് ഉണ്ട് അതിന്. അത് മെന്റലി നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
1: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. ഒരു ദിവസം കുറച്ചു നേരം യോഗാഭ്യാസത്തിനു വേണ്ടി മാറ്റിവെച്ചാൽ ആരോഗ്യകരവും സന്തുഷ്ടവുമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ പെരുകുന്ന ഈ കാലയളവിൽ യോഗ എന്ന വ്യായാമം ജീവിതത്തെ തന്നെ മാറ്റാൻ സഹായിക്കുന്നു. യോഗയിലൂടെ തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു വല്ലച്ചെറിയിൽ നിന്നും രാകേഷ് സി എം.
2: ഞാൻ യോഗ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലമായി. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ണിക്കുട്ടൻ മാഷിൻ്റെ കീഴിലാണ് യോഗയിൽ പോകുന്നത്. സ്ഥിരമായിട്ട് യോഗയ്ക്ക് പോകാൻ തുടങ്ങിയ പറ്റിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കാലം മുമ്പ് വരെ എനിക്ക് ഈ നടുവേദന ഉണ്ടായിരുന്നു, പിന്നെ നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുകയും ചെയ്തതെന്ന് യോഗയ്ക്ക് പോയി നോക്കാൻ. അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് യോഗയ്ക്ക് പോയത്. ആദ്യത്തെ ഒരാഴ്ച ചെന്നപ്പോഴും ബേസിക് എക്സസൈസ് ആയിരുന്നു, എക്സസൈസ് സ്ട്രെച്ചിങ് അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് മാഷ് പതുക്കെ മെഡിറ്റേഷനിലേക്ക് കടന്നത്. പിന്നീട് പ്രാണായാമങ്ങളിലേക്കും പിന്നീട് യോഗാസനങ്ങളിലേക്കും ആള് കടന്നു. ആളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇത് കൊച്ചുകുട്ടിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയാണ്. അത് വളരെ രസകരമായിരുന്നു. ആള് പതഞ്ജലി യോഗ എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത് അവിടെ. പിന്നീട് പിന്നെ ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവേദനയ്ക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ ശ്വാസം മുട്ടൊക്കെ കുറഞ്ഞു. അങ്ങനെ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടൊക്കെ തീരെ മാറി. പിന്നീട് ഞാൻ പഠനത്തിലൊക്കെ ഒന്ന് എനിക്ക് കോൺസെൻട്രേഷൻ ഒന്ന് കൂടുതൽ കിട്ടി തുടങ്ങി. ഞാനൊരു PSC കോച്ചിങ്ങിനൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ അത്തിനോട് ഒന്ന് എക്സാമുകളൊക്കെ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തുടങ്ങി, ഒന്ന് ഏകാഗ്രത ഒക്കെ കിട്ടി തുടങ്ങി. മുമ്പൊക്കെ പിന്നെ ഭയങ്കര എനിക്ക് ധൃതി കൂടുതലായിരുന്നു, പെട്ടെന്ന് ആലോചിക്കാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. യോഗയ്ക്ക് പോയതിന് ശേഷം പിന്നെ അത്യാവശ്യം ഒന്ന് ആലോചിച്ചിട്ടും കണ്ടറിഞ്ഞ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതൊക്കെ യോഗയുടെ ഒരു ഗുണമാണ്, അത് തന്നെ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഉള്ളെന്ന് വരുന്ന ഒരു സംഭവമാണ് അത്. എനിക്ക് എല്ലാവരോടും യോഗ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇപ്പം 5 വയസ്സ് 6 വയസ്സ് തൊട്ട് കുട്ടികളൊക്കെ യോഗ പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ പഠനത്തിലും അതിനൊക്കെ എൻ്റെ മികവ് കാണാൻ പറ്റും. ഈ യോഗയ്ക്ക് പോയതിന് ശേഷം വല്ലാണ്ടുള്ള വീഴ്ചകൾ, ഇങ്ങനെ തിന്നി വീഴല് അങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഇല്ല. പിന്നീട് അങ്ങനെ പനി, അങ്ങനെ ചുമ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല. അതൊക്കെ ഒരു പ്രതിരോധ ശേഷി കൂടുന്നതാണ് തോന്നുന്നത് യോഗയ്ക്ക് പോയതിന് ശേഷം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് യോഗ

0: 2014 ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആദ്യമായി യോഗദിനം എന്ന ആശയം മുൻപോട്ട് വെച്ചത്. തുടർന്ന് 2015 ജൂൺ മാസം 21 തീയതി യു എൻ ജനറൽ അസംബ്ലിയുടെ അംഗീകാരത്തോടെ ആദ്യമായി അന്താരാഷ്ട്ര യോഗദിനം ആഘോഷിക്കപ്പെട്ടു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗദിനത്തിന്റെ വേദി കൊൽക്കത്തയാണ്. വിപുലമായ ആഘോഷങ്ങളിലൂടെ യോഗയുടെ പ്രാധാന്യവും അതിന്റെ പാരമ്പര്യവും ആഘോഷിക്കപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ഈ യോഗദിനത്തിൽ യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പ്രതിജ്ഞയെടുത്ത് മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള പൗരന്മാരാകാം.
1: യോഗ ആയുരാരോഗ്യത്തിന് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിച്ചു. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ.

ആകാശവാണി തൃശൂർ നവഗീതികൾ. നവഗീതികളിൽ ഇന്നാദ്യം ഭൂൽ ഭുലയ്യാ ത്രീ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ശ്രേയ ഘോഷാൽ.

0: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. വൈദ്യരത്നം ഔഷധശാല.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോവിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ബിസി ബിസി ഐസ്ക്രീം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് നക്കുൽ അഭയൻകർ.

0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഓ ലവ്ലി, വെൽ ഡൺ.
4: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
6: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
7: അതിഭീകര കാമുകൻ. ഈ ചിത്രത്തിൽ സെറ്റ് ശ്രീറാം പാടിയ ഗാനം.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാൾ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
2: കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം
3: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം
4: ദൃശ്യം കണ്ണാശുപത്രി
5: പുതു അർത്ഥങ്ങൾ ഈ ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം കെ എസ് ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: നവഗീതികളിൽ ഇനി ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന ചിത്രത്തിൽ രാം മിരിയാല പാടിയ ഗാനം.
1: ൂംതടി ദ്വാരപ്പൊടി റാറടി കൊല്ലപ്പൊടി കത്തിപ്പൊടി കാണംപൊടി കിന്തവടി മീതവടി ചെയ്യറപ്പന എതിർതടി അതിരുപന അരിക്കപ്പൊടി.

ഇതുവരെ കേട്ടത് പഞ്ചാരിമേളം. അവതരിപ്പിച്ചത് പൊറാത്ത് നാരായണമാരാരും സംഘവും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്നുച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൗദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ

0: പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
1: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവേ അംബാസിഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തി പഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നഡ്ഡ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക് ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് MLA നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാ കേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതു യോഗാഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം CBSE പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേന പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
4: ഭരേ ഹുയേ സങ്കൽപ്പ് കെ സാത്ത് നിരന്തര ആഗേ ബഡ് റഹാ ഹൈ.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ

0: ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുവീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൗകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം ഇറാനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൗദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
3: ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം. അന്തർദേശീയ തലത്തിൽ യോഗയ്ക്ക് വർദ്ധിച്ചു വരുന്ന അംഗീകാരം കണക്കിലെടുത്ത് ലോകമെമ്പാടും എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യത്തിന് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ്. ചിട്ടയായ യോഗ അഭ്യാസത്തിലൂടെ രോഗാതുരത കുറച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യം ആർജിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ആയുർ ദൈർഘ്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യകാലം ആരോഗ്യപ്രദമാക്കുക എന്നതാണ് ആരോഗ്യരംഗം വളരെ മുൻകരുതൽ നൽകുന്ന ഒരു കാര്യം. അതായത് ലോക ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വാർദ്ധക്യം പൊതുജനാരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. ഹെൽത്തി ഏജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായതിനു ശേഷം മാത്രം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതല്ല. പ്രായമാകുന്നതിൻ്റെ ഓരോ അവസ്ഥയിലും ആരോഗ്യകരമാണോ നമ്മുടെ ജീവിത രീതി, ആരോഗ്യകരമാണോ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ സാമൂഹികാവസ്ഥ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെ ലളിതവും എന്നാൽ നമുക്ക് ശീലിക്കാൻ പറ്റുന്നതുമാണ്. വയോജന

ആരോഗ്യ സംരക്ഷണത്തിനായും വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമായ യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ന് മനുഷ്യന്റെ ആയുർദൈർഘ്യം കൂടിയെങ്കിലും വാർദ്ധക്യകാലം ആരോഗ്യകരമാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതശൈലിയിൽ വന്ന മാറ്റം കാരണം ഏതു പ്രായത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഏജിംഗ് അഥവാ പ്രായം വർദ്ധിക്കൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ആരോഗ്യത്തോടെയാണോ രോഗാതുരതയോടുകൂടിയാണോ വേണ്ടത് എന്ന് നമ്മുടെ ശീലങ്ങൾ, ആഹാരരീതി, മാനസികാവസ്ഥ, സാമൂഹിക ആരോഗ്യം ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബാല്യകാലത്തും യൗവനകാലത്തും കോശങ്ങൾ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രായമാകുമ്പോൾ കോശങ്ങളുടെ വർധനവും റിപ്പയറും കുറയുകയും കോശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഏജിങ്ങിന് വേണ്ടി വാർദ്ധക്യത്തിൽ മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ബാല്യത്തിലും യൗവനത്തിലും വേണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഭക്ഷണം, ഉറക്കം, മാനസികാരോഗ്യം ഇവയിൽ അതീവ ശ്രദ്ധ വേണം. ഇതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുകയും വേണം. മാത്രമല്ല, രോഗം വന്നാൽ കൃത്യമായ ചികിത്സ സമയബന്ധിതമായി ചെയ്യുകയും ആവശ്യമാണ്. ഓരോ പ്രായത്തിലും വരുന്ന സ്വാഭാവിക ശാരീരിക മാനസിക വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ആഹാരം, വ്യായാമം, ഉറക്കം ഇവ കൃത്യമായി ക്രമീകരിച്ചാൽ ഒരു പരിധിവരെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകും. മാനവരാശിയുടെ ശാരീരിക, മാനസിക, ധാർമ്മിക വളർച്ചയ്ക്കുതകുന്ന ജീവിതചര്യയാണ് യോഗ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഏറ്റവും സന്തുലിതവും ആരോഗ്യകരവുമായ ഒത്തുചേരലാണ് യോഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അഷ്ടാംഗ യോഗയിൽ ഒന്നായ യോഗാസനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത്. ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് ഏവർക്കും യോഗ ചെയ്യാവുന്നതാണ്. ആരോഗ്യത്തിലേക്ക് കുറുക്കു വഴികളില്ല. എന്നാൽ ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും വ്യക്തികൾക്ക് ആരോഗ്യം നിലനിർത്താനും അതുവഴി മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കാനും സാധിക്കും. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും സ്വതന്ത്ര നാഡീവ്യൂഹത്തിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനും യോഗ സഹായകരമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ, ശാരീരിക ആരോഗ്യ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്കുള്ള കാലഘട്ടത്തിനനുസൃതമായ പരിഹാരമാണ് യോഗാഭ്യാസം. ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ മിതമായ ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കൈവരിക്കുന്നതിനും സാധിക്കും. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ എടുത്തു പറയേണ്ടതാണ്. മാറിയ ജീവിതശൈലിയും തെറ്റായ ആഹാരരീതിയും രോഗാതുരത കൂട്ടുന്നു. ആയതുകൊണ്ട് തന്നെ ഹൃദ്രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗ നിയന്ത്രണവും ഹൃദയാരോഗ്യം നിലനിൽക്കുവാൻ അത്യാവശ്യമാണ്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളിൽ നിന്ന് മാറിയുള്ള ജീവിതക്രമം രോഗാതുരത കൂട്ടുന്നു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന് ആയുഷ് വകുപ്പ് വലിയ പ്രാധാന്യം നൽകി വരുന്നു. ശാസ്ത്രീയമായി അഭ്യസിച്ച് പരിശീലനത്തിലൂടെ ആരോഗ്യം നിലനിർത്തുവാൻ ആയുഷ് വകുപ്പ് സ്കൂൾ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആയുഷ് വകുപ്പ് ഈ വർഷം 100 ദിന പരിപാടികളായിട്ടാണ് വളരെ നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ജില്ലയിലും യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസന്റേഷൻസ്, മത്സരം എന്നിവ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കോമൺ യോഗ പ്രോട്ടോകോൾ അനുസരിച്ച് യോഗാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നതാണ്. യോഗാഭ്യാസത്തിന് പുറമെ യോഗയുടെ ഗുണങ്ങളും ചികിത്സാപരമായുള്ള പ്രാധാന്യവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വർക്ക്ഷോപ്പുകൾ, പരിശീലന പരിപാടികൾ, പ്രഭാഷണങ്ങൾ ഇവ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ ക്ലബ്ബുകളിലെ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക യോഗ പരിശീലനം വഴി അവരുടെ ഒരു കൂട്ടായ്മ ഉറപ്പാക്കുകയും ഇന്നത്തെ വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി യോഗ ക്ലബ്ബുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും യോഗയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 2026 യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജില്ലയിലും കോട്ടയ്ക്കൽ സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ പരിപാലന ഗവേഷണ കേന്ദ്രത്തിലും നാഷണൽ ആയുഷ് മിഷന്റെ പിന്തുണയോടെ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസം

0: ആരോഗ്യ വകുപ്പ് മറ്റ് അനുബന്ധ വകുപ്പുകളുടെ സഹകരണത്തോടെയും യോഗാ ദിന പരിപാടികൾ നടക്കുന്നുണ്ട്. 2026 12 അന്തർദേശീയ യോഗ ദിനത്തിന്റെ ഭാഗമായുള്ള സന്ദേശങ്ങളടങ്ങിയ പോസ്റ്ററുകൾ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യാപക പ്രചരണത്തിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സോഷ്യൽ മീഡിയ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ യോഗ ദിനാചരണ പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിൽ ആശാ AANM പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സ്കൂൾ കോളേജുകൾ, യുവജന ഗ്രൂപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസ് യോഗയുടെ നടത്തിപ്പിനായി യോഗാ ദിനത്തിന്റെ മുമ്പായുള്ള ദിവസങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ ക്ലബ്ബുകൾ എന്നിവയിലൂടെ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം സ്പെഷ്യൽ സ്കൂളുകൾ, ജെറിയാട്രിക് ക്ലബ്ബുകൾ, പകൽ വീട്, ആദിവാസി ഊരുകൾ എന്നിവിടങ്ങളിൽ നിന്നും ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഹെൽത്തി ഏജിംഗിൽ യോഗ വഹിക്കുന്ന പങ്കിനെ പറ്റിയുള്ള അവബോധ ക്ലാസുകളും യോഗ പ്രദർശന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. LSDU പരിധിയിൽ ഉൾപ്പെടുന്ന HWC ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് പ്രമേയവുമായി ബന്ധപ്പെട്ട് യോഗയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് പ്രിവെൻഷൻ ഹെൽത്ത് കെയർ, മെന്റൽ ഹെൽത്ത് കെയർ, സ്ട്രെസ് റിഡക്ഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. യോഗ ഡെമോൺസ്ട്രേഷൻ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇത്തരം ക്ലാസുകൾ എല്ലാ HWC യോഗ ക്ലബ്ബുകളിലും നടത്തുന്നതായിരിക്കും. അപകട സാധ്യതകൾ ഒഴിവാക്കിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ, അതായത് ബീച്ചുകൾ, ഹിൽ ടോപ്പുകൾ, അംഗീകൃത പാർക്കുകൾ എന്നിവിടങ്ങളിൽ HWC നേതൃത്വത്തിൽ ഹരിത യോഗ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് യോഗയെക്കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എസ്എ റൈറ്റിംഗ്, ചെയർ യോഗ, ക്വിസ്, യോഗ ഡാൻസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ തലമുറയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സംഘടിപ്പിക്കാവുന്ന ഇന്റർനാഷണൽ യോഗ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റുകൾ തുടങ്ങിയവയിലെല്ലാം വൃദ്ധജന പങ്കാളിത്തം ഉറപ്പാക്കി യോഗയിലൂടെ സേവന കർമ്മം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വൃദ്ധസദനങ്ങൾ, പകൽ വീടുകൾ എന്നിവയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മോടി പിടിപ്പിക്കൽ എന്നിവയും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യമനിയമങ്ങൾ സ്വായത്തമാക്കിയും കൃത്യമായ യോഗാസന, പ്രാണായാമ പരിശീലനം വഴി ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ഹെൽത്തി ഏജിംഗ് സാധ്യമാകട്ടെ. നമുക്കെല്ലാവർക്കും യോഗ പരിശീലനത്തിനായി എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12:50. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് 1:30 പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 4 മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20കളിലേക്കാൾ അനായാസം ചലിക്കാൻ 40കളിൽ കഴിയണം എന്നതായിരിക്കണം

0: നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗാ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500+ ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10,00,000 രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,00,000+ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.

0: होने जा रहा है। मेरा पूरा भरोसा है एनटीए के ऊपर, भारत की सभी राज्य सरकारों के ऊपर, जिला प्रशासन के ऊपर, भारत की शिक्षा जगत के ऊपर, विशेष करके भारत की विद्यार्थियों के ऊपर। आज लगभग 22 लाख विद्यार्थी नीट में बैठने वाले हैं। निर्भय होकर बैठे, चिंता मुक्त होकर बैठे, आप निश्चित रूप में अच्छा करोगे। विद्यार्थियों को मेरा ये अनेक अनेक शुभेच्छा है।
1: സിബിഎസ്ഇയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD വാൻ സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് 1:30 പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി തൃശൂർ.
3: ഗാനമഞ്ജരി. ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്ന കലയുടെ ഭാഷ. സ്വരവും താളവും ലയവും ഒന്നിച്ചു ചേർന്ന് മനസ്സിൽ വികാരങ്ങൾ ഉണർത്തുന്ന അനുഭവം. സന്തോഷവും സങ്കടവും പ്രതീക്ഷയും ഭക്തിയും എല്ലാം ഒരുപോലെ പ്രകടിപ്പിക്കാൻ കെൽപ്പുള്ള ഭാഷ സംഗീതം. വിനോദത്തിനുമപ്പുറം മനസ്സിന് ആശ്വാസവും ആത്മാവിന് സമാധാനവും നൽകുന്ന ഈ ശക്തി ഭാഷയും ദേശവും കടന്ന് മനുഷ്യരെ ഒരുമിപ്പിക്കാൻ കഴിവുള്ള സർവലൗകികമായ അനുഭവം തന്നെയാണ്. ഇന്ന് June 21 ആകാശവാണിയുടെയും ഗാനമഞ്ജരിയുടെയും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ലോക സംഗീത ദിനത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. വാക്കുകൾ അവസാനിക്കുന്നിടത്ത് സംഗീതം ആരംഭിക്കുന്നു എന്ന ചിന്ത പോലെ അതിരുകളില്ലാത്ത സംഗീതം എന്ന ഭാഷ മനുഷ്യ ജീവിതത്തിന് അർത്ഥവും സൗന്ദര്യവും പകരുന്ന അനുഭവമാണ്. പ്രകൃതിയിലെ സംഗീതത്തിന് എത്ര മാധുര്യമാണുള്ളതല്ലേ. പക്ഷികളുടെ പാട്ടിലും മഴയുടെ താളത്തിലും കാറ്റിന്റെ ചൂളമൊഴിയിലും അത് അനുഭവിക്കാൻ നമുക്ക്

കവർന്നു. പലപ്പോഴും സമയത്തെ പോലും നിശ്ചലമാക്കിക്കൊണ്ട് ജീവിതത്തിന് നിറവും അർത്ഥവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരത്ഭുതം തന്നെയാണ് സംഗീതം. സന്തോഷ നിമിഷങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും മനുഷ്യൻ്റെ മനസ്സിന് ആശ്വാസമായി സംഗീതം കൂടെയുണ്ടാകും എന്നും തലമുറകളെ ബന്ധിപ്പിക്കാനും സംസ്കാരങ്ങളെ സംരക്ഷിക്കാനും ഉള്ള പാലമാണ് സംഗീതമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അമ്മിണിക്കുട്ടി, രാമൻകുട്ടി നായർ, നിതീഷ് എന്നിവർ. സംഗീതത്തോടൊപ്പം ശരീരത്തിൻ്റെയും മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്, യോഗ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം കൂടിയാണ്. ഏവർക്കും ആശംസകൾ അറിയിക്കുന്നു. സംഗീതത്തിൻ്റെയും യോഗയുടെയും ജീവിതപാതയിൽ സമാധാനവും സന്തോഷവും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആദ്യ ഗാനം കേൾക്കാം.

0: ഹലോ, നമസ്കാരം. ഇത് അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായരുടെ നമ്പറല്ലേ?
1: അതെ അതെ അതെ
0: ആ,
1: അതെ.
0: ഇത് ഗാനമഞ്ജരി എന്നാ വിളിക്കണേ കേട്ടോ.
1: ഓ ശരി, സന്തോഷം.
0: ഒരു വലിയ പേപ്പറിൽ എഴുതിയിട്ടുള്ള കത്ത് കിട്ടി.
1: അതെ അതെ, എന്റെ ആ പേപ്പർ ഒരു പ്രത്യേകതയാണ്.
0: അതെ അതെ, എനിക്ക് തോന്നുന്നു ഈ കത്ത്, ഈ ഒരു ഇതുപോലെ തന്നെ ഒരു കത്ത് അമ്മ അയച്ചിട്ടുള്ളത് മുമ്പ് എനിക്ക് വായിച്ചിട്ടുള്ള ഓർമ്മയുണ്ട്.
1: മനുഷ്യൻ എന്നുള്ളതില് മൈലാറിന്റെ ഗാനങ്ങൾ മാത്രം.
0: അന്ന് ഞാൻ ചോദിച്ചു തോന്നണോലെ അമ്മയുടെ അടുത്ത് ഇത്രയും വലിയ പേപ്പർ എവിടുന്നാ കിട്ടിയത്. അന്ന് എനിക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട്, ഒരു പുസ്തകം, എന്താ പറയാ, പുസ്തകത്തിൽ നിന്നാണ് ഇങ്ങനെ നാലേടുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട്.
1: ശരിയാണ് ശരിയാണ്.
0: ശരി, സുഖായിരിക്കണോ?
1: ആ സുഖായിരിക്കുന്നു.
0: എന്തൊക്കെയുണ്ട് വിശേഷം? പാലക്കാട് ചിറ്റൂരാണ് വീട് അല്ലേ?
1: ചിറ്റൂരാണ്, ചിറ്റൂര്
0: അത് ശരി. ഓ, ചിറ്റിയുടെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഒട്ടുമില്ല, ഇപ്പൊ നല്ല
0: വെയിലാണ് അല്ലേ. ആ, ചൂട് സഹിക്കാൻ പറ്റില്ല അല്ലേ.
1: പിന്നെ എഴുത്തച്ഛന്റെ സമാധി ഇവിടെയാണ്.
0: ഓ ശരി ശരി ശരി. അപ്പൊ ഒരുപാട് പ്രത്യേകതകൾ.
1: തീരത്തെ തെക്കേ ഗ്രാമത്തിലാണ്.
0: തെക്കേ ഗ്രാമത്തിലാണ്.
1: തിക്കുറിശ്ശിതാളിയൻ വിപിൻ മോഹൻ സുലോചന ചേച്ചിയുടെ വീട് ഇവിടെയാണ്, തിക്കുറിശ്ശിത രണ്ടാമത്തെ ഭാര്യ.
0: അത് ശരി. ഓ,
1: ദുർഗാഘോഷ്ടം ഗ്രാമം. ഈ ദുർഗാഘോഷ്ടം ഗ്രാമം, ഇതില് ദുർഗാദേവിയെ കുടിവെച്ചിരിക്കുന്നത് സിനിമാനടി വിധുവാലയുടെ കുടുംബക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്.
0: അത് ശരി. ഓ ശരി ശരി ശരി. ഒരുപാട് പ്രത്യേകതകളുള്ള എന്താ പറയാ സ്ഥലമാണല്ലേ ചിറ്റൂര്, പാലക്കാട്. പിന്നെ എന്തൊക്കെ
1: രണോത്സവം നടക്കണ കൊങ്ങമ്പടി ഇവിടെ ഉള്ളതാണ്.
0: കേട്ടിട്ടുണ്ട് രണോത്സവം ഒക്കെ, ധാരാളം കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ. ശരി ശരി. പിന്നെ അമ്മ പാട്ടുകൾ കേൾക്ക മാത്രാണോ ചെയ്യാ? പാട്ട് പാടുവോ അമ്മേ?
1: പാട്ട് പാടില്ല, വാണിച്ച രണ്ടുപേരും കവിത ചൊല്ല, കവിതയോട് വളരെ ഇഷ്ടമാണ്.
0: അത് മതി.
1: പദം വന്നിരിക്കുന്നത് സംഗീതമല്ല.
0: അതെ അതെ, സംഗീതം. അതെ അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് അമ്മ കുറച്ച് മുന്നേ അയച്ചിട്ടുള്ള കത്താണ് അല്ലേ?
1: അതെ, മറന്നു ഞാന്.
0: അതെയോ, സാരില്ല. എന്തായാലും ഇപ്പൊ വിചാരിക്കാണ്ടല്ലേ വിളിച്ചത്, അപ്പൊ എന്തായാലും സന്തോഷായില്ലേ?
1: അതെ, വിചാരിക്കാണ്ടേ വിളിച്ചു. അപ്പൊ രാവിലെ എണീച്ചിട്ട് കുന്നത്തൂർമ്മയോട് മോഹന സാറ് വിളിച്ചു പറഞ്ഞു പാലക്കാട്ടിൽ നിന്ന്. അദ്ദേഹവും പിന്നെ ആകാശവാണി ശ്രോതാവാണ്. എന്താ നിങ്ങളുടെ പേര് പറയുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണെന്ന് വിചാരിച്ചു, ഇപ്പോഴാണ് മനസ്സിലായത്. മോഹന സാറ് വിളിച്ചു പറഞ്ഞു പാലക്കാട്ടിന്ന്, ആകാശവാണി ശ്രോതാവ്.
0: അപ്പൊ
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറയുന്നത്, ആനന്ദത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഞാൻ എന്നും കഴിഞ്ഞുവെങ്കിൽ, സങ്കല്പ ലോകത്തിലെങ്കിലും ഇങ്ങനെ സംഗീതമായി തലഞ്ഞുവെങ്കിൽ. രമണന്റെ വരികളാണത്.
0: ഓ ചൊല്ലിക്കോളൂ.
1: അതാണ് പറഞ്ഞത്. ഇനി എം പി അപ്പൻ സാറിന്റെ കവിതകളുണ്ട്, അത് നാലുപേരി പറയാം.
0: ഓ ചൊല്ലുമേ.
1: അരുണോദയ കാന്തി ധാരയായൻ മിഴി ഉള്ളേ, ഒരു നാൾ താഴ്വാരത്തിൽ നിന്നു ഞാൻ പാടിപ്പോയി, ഉള്ളിൽ നിന്നുയരുന്നൊരു ഉന്മേഷത്തിരമാലത്തള്ളരാൾ വീണ്ടും വീണ്ടും പാട്ടുപാടുകയായി ഞാന്. സ്വച്ഛന്തം പ്രവഹിച്ചു മാമകാണവഗീതം, സ്വച്ഛമാങ്കാട്ടാറിന്റെ വളത്തെ ഗണിക്കാതെ.

0: തലയാട്ടിരസിച്ചു മതിച്ചഴും പ്രാവുകളനക്ഷരം പൊഴിച്ചും കസിച്ചിട്ടും കാരമുള്ളിലും കരിങ്കല്ലിലും കാൽ വെച്ചു ഞാൻ ധീരനേകയായി നടന്നു മേൽപോട്ടുപോയി. അന്തിവയിൽ കൊടുമുടി പൂകി ഞാൻ അവിടങ്ങും എന്തൊരു സുഖവാക ശാന്തി സൗരഭമെന്നോ ഒരു താപസപ്രവുടനാ സ്ഥലത്തൻ സംഗീതമുരുവിട്ടിടുന്നത് കേട്ടു ഞാൻ സ്തംഭിച്ചുപോയി. ഒരു താപസപ്രവുടനാ സ്ഥലത്തൻ സംഗീതമുരുവിട്ടിടുന്നത് കേട്ടു ഞാൻ സ്തംഭിച്ചുപോയി. സംഗീതത്തിന് അത്രയും ആസ്മരിക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംഗീതം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ഭാഷ എന്ന് മാത്രം ഒതുക്കാൻ കഴിയില്ല അല്ലേ നമുക്ക്. വലിയൊരു എന്താ പറയാ പല അനുഭവങ്ങളുള്ള പല ഒരു വലിയ അനുഭവം തന്നെയാണ് സംഗീതം. അനന്ത സാഗരമാണ് എന്നൊക്കെ പറയുന്നത് എത്ര ശരിയാ.
0: അതെ, രോഗം മാറാനുള്ള ഒരു ഔഷധം കൂടിയാണ്.
1: അതെ അതെ അതെ. അമ്മ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കവിത ഒക്കെ ചൊല്ലിക്കൊടുക്കാറുണ്ടോ? അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കവിത ചൊല്ലിക്കൊടുക്കാറുണ്ടോ?
0: ഞാൻ കവിത ചൊല്ലി കൊടുക്കാറില്ല, അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോരുത്തരുടെ കവിതയും പിന്നെ രാമായണത്തിന്റെ വരികളും ഒക്കെ. അതെ, ഞാൻ 10 വർഷം നഴ്സറി ടീച്ചറായിരുന്നു. അപ്പൊ അവിടെയൊക്കെ കുട്ടികൾക്ക് ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രജനീകട, അങ്ങനെ ഞാനൊക്കെ കുട്ടികളെ ചൊല്ലാറുണ്ട്, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്.
1: ഞാൻ അമ്മ അത് ചൊല്ലുമ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് മുന്നിൽ ഇങ്ങനെ ഇത് കേട്ടിരിക്കണ പോലെ എനിക്ക് തോന്നണ, അത്രയും രസമുണ്ട്. അതാ ഞാൻ ചോദിച്ച കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചൊല്ലി കൊടുക്കാറുണ്ടോ കവിത?
0: ഒരു 10 വർഷം അങ്ങനെ ഞാൻ ആ നഴ്സറിയിൽ കുട്ടികളോടൊത്ത് ഇരുന്നപ്പോ അങ്ങനെ കുട്ടികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കാറുണ്ട്
1: അല്ലേ. ഓ ശരി. അപ്പൊ
0: ആശാന്റെ കവിതകളൊക്കെ നമ്മള് 3ാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ വായിച്ചതാണല്ലോ. തീവള്ളിയിൽ നിന്ന് ചെമ്മേ പൂകൾ പറന്ന അമ്മയെന്നുള്ളത്.
1: എന്തായാലും അമ്മയുടെ കവിത കേൾക്കാൻ കഴിഞ്ഞതിലും ഈ കത്ത് ഈ വലിയ നല്ല കയ്യക്ഷരവും ഇങ്ങനെ വരയൊക്കെ ഇട്ട് എന്താ പറയാ വാക്ക് എവിടെ വരുന്നു എന്നുള്ളതെല്ലാം ആ വാക്ക് വരുന്ന വരി സൂചിപ്പിച്ചിട്ട് അത് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് എനിക്ക് എന്താ പറയാ ഈ കത്ത് കാണുമ്പോൾ തന്നെ വായിക്കാനൊക്കെ ഒരു വലിയ രസമുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ അടുത്ത്
0: മനസ്സിലാവണമല്ലോ.
1: അതെ തീർച്ചയായിട്ടും. ശരി ശരി. അപ്പൊ എന്തായാലും അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞാലും കവിത കേട്ടതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഗാനമഞ്ജരിയിലെ കവിതകളും ഒക്കെ ചൊല്ലിത്തരാനും എനിക്ക് വിളിക്കാനും സംസാരിക്കാനൊക്കെ നമുക്ക് കഴിയട്ടെ കേട്ടോ.
0: അയ്യോ മാഡം, അവസരമുണ്ട്, ഞാൻ കാവ്യം പറഞ്ഞതൊന്നും എഴുതിയിട്ടുണ്ട് സാഹിത്യകാരന്മാരുടെ കവിതയെ കുറിച്ച്.
1: ശരി ശരി അമ്മ. ശരി കേട്ടോ അമ്മ. അപ്പൊ വിളിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: ആകാശവാണി ശ്രോതാക്കൾക്കൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശരി അമ്മ, ശരി കേട്ടോ. കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾ, സംഗീതം ജി ദേവരാജൻ.

0: ഹലോ, നമസ്കാരം. ഇത് നിതീഷിന്റെ നമ്പറല്ലേ?
1: അതെ.
0: ആ, ഇത് ഗാനമഞ്ജരി എന്നാ വിളിക്കണേ. ഒരു കത്ത് അയച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ഓ, സന്തോഷം സന്തോഷം.
0: സംഗീതം എന്ന് പറഞ്ഞ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കത്ത് അയച്ചത് കിട്ടിട്ടോ. നിതീഷ് എന്താ ചെയ്യണേ?
1: ഞാൻ ഫാർമസി ആയിട്ട് വർക്ക് ചെയ്യാണ്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി
0: പാലക്കാട് അല്ലേ? വീട് പക്ഷെ പെരിഞ്ചേരിയാണ് അല്ലേ? തൃശ്ശൂർ പെരിഞ്ചേരി. അത് ശരി. അപ്പൊ പാലക്കാട് വരെ ഒന്നും പോയി വരാണോ?
1: അതെ
0: അതെ. അയ്യോ, യാത്ര ഭയങ്കര ദുർഘടാണല്ലോ അല്ലേ?
1: അതെ, യാത്രയും പിന്നെ പാലക്കാട് ചൂടുണ്ട്.
0: ചൂടുണ്ട്,
1: നല്ല ആളുകളായോണ്ട് കുഴപ്പമില്ല.
0: ഒരുപാടായോ ഡിസ്പെൻസറിയിൽ കയറിയിട്ട്? കുറച്ചു കാലമായോ?
1: അല്ല, ഇവിടെ ഒരു 6 മാസം.
0: 6 മാസമായിട്ടുള്ളൂ. മുന്നേ അപ്പൊ എവിടെയായിരുന്നു?
1: കാസർഗോഡ് ഉണ്ടായിരുന്നു 2 മാസം.
0: അത് ശരി.
1: പിന്നെ അടുത്ത് കിട്ടിയപ്പോ മാറി.
0: അത് ശരി. ജോലിയൊക്കെ സമാധാനപരമാണ്?
1: ആ, കുഴപ്പമില്ല.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് നിതീഷിന്റെ?
1: വീട്ടില് ഭാര്യയുണ്ട്, നിവേദിത, പിന്നെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തിയമ്മ, പിന്നെ ഒരു കുഞ്ഞുവാവി.
0: ആഹാ, അപ്പൊ ഒരു കൂട്ടുകുടുംബത്തിലാണോ താമസിക്കണേ?
1: അതെ.
0: എനിക്ക് എന്താ പറയാ, കൂട്ടു

0: കാണുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുകയാണ്. കാരണം ഒരുപാട് പേര് ചുറ്റും ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ.
1: അതായത് കാര്യങ്ങൾക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും.
0: ആ തീർച്ചയായിട്ടും കൂട്ടുകുടുംബത്തിന്റെ മേന്മയൊന്നും പോയി പോവില്ലല്ലോ. തീർച്ചയായിട്ടും അതെ അതെ. അപ്പൊ വീട്ടില് കുഞ്ഞുവാവാന്ന് പറഞ്ഞു. കുഞ്ഞുവാവ
1: ഏട്ടന്റെ
0: കുഞ്ഞുവാവയാണ്. എത്ര വയസ്സായി? ഒരു വയസ്സായോ?
1: കഴിഞ്ഞിട്ട്.
0: അപ്പൊ വീട്ടില് ചെന്ന ഒരു എന്താ പറയാ ഒരു ചെറിയ എന്റർടൈൻമെന്റ് ഒക്കെ
1: ആയില്ലേ?
0: ശരി. അപ്പൊ രാവിലെ നേരത്തെ ഇറങ്ങേണ്ടി വരുമല്ലോ ഓഫീസിലേക്ക്. രണ്ടുമണി വരെ ഉള്ളു. അപ്പൊ വീട്ടിൽ ഏകദേശം ഒരു നാലുമണിയാകുമ്പോഴേക്കൊക്കെ എത്തുണ്ടാവും അല്ലേ? ശരി. ആകാശവാണിയുമായിട്ട് സ്ഥിരമായിട്ട് ആകാശവാണി കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ ഈ സംഗീതം എന്ന് പറഞ്ഞ പദത്തിലേക്ക് എത്തിയത്? ഓർത്തെടുത്തതാണോ എങ്ങനെയാ?
1: അത് എന്റെ ഫാദറിനോ ഉണ്ട്, ഡോക്ടർ കൃഷ്ണദാസ്. പിന്നെ വൈഫ്, ഇവരെല്ലാവരും സ്ഥിരമായിട്ട്, പിന്നെ അതുപോലെ വൈഫിന്റെ അമ്മ എല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് ആകാശവാണി. അപ്പൊ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചത്.
0: അതെ, ശരി.
1: അദ്ദേഹമാണ് ശരിക്കും എന്നെ ഇത് ആകാശവാണിയിലേക്ക് കൊണ്ടുവന്നത്. ഒരു സമയത്ത് നമ്മള് പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി പോയി, പക്ഷെ അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രേക്ഷകനാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ എനിക്കിഷ്ടായി. പണ്ട് നമ്മൾ പണ്ടോട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ.
0: അതെ അതെ അതെ.
1: പിന്നെ ഇപ്പൊ സ്ഥിരാണ്.
0: കൃഷ്ണദാസ് വിളയെടുത്ത് എന്ന് പറയണത് പരിചിതമായിട്ടുള്ള ഒരു ശ്രോതാവാണ്. റേഡിയോ ശ്രോതാക്കൾക്ക് ഇടയിൽ വളരെ പരിചിതമായിട്ടുള്ള ശ്രോതാവ് തന്നെയാണ്. ശരി. ആ ഓക്കെ. അപ്പൊ അങ്ങനെ സംഗീതം എന്ന് പറഞ്ഞ പദം വരുന്ന എന്താ പറയാ ഇന്ന് ലോക സംഗീത ദിനമാണെന്ന് ഓർത്തിട്ട് അപ്പൊ കത്തയച്ചതായിരിക്കും അല്ലേ?
1: അതെ അതെ.
0: സംഗീതം എന്ന് പറയുമ്പോ പാടുവോ? എങ്ങനെയാ?
1: ഇല്ല, പാടില്ല, ഞാൻ പാടില്ല. ആസ്വാദകനാണ്.
0: അത് ശരിയാ. ആസ്വാദനം ചെറിയൊരു കഴിവൊന്നല്ല, വലിയ കഴിവ് തന്നെയാണ്. അതെ. രണ്ടു മണിക്കൂർ ഒരു സൈഡ് തന്നെയല്ലേ രണ്ടു മണിക്കൂർ ട്രാവൽ ഉള്ളത് അല്ലേ? അപ്പൊ നാലു മണിക്കൂർ സുഖമായിട്ട് ആകാശവാണിയും പാട്ടും എല്ലാം കേൾക്കാലോ അല്ലേ? ഇപ്പൊ ന്യൂസ് ഓണർ ആപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് കേൾക്കുകയും ചെയ്യാം ആകാശവാണി. ശരി ശരി. ഭയങ്കര സമാധാനപരമായിട്ടുള്ളൊരു ജോലിയാണല്ലേ ഫാർമസിസ്റ്റിന്റെ എന്ന് പറയുമ്പോ? ഭയങ്കര ഒരു സമാധാനാണല്ലോ അല്ലേ?
1: സമാധാനം കുഴപ്പമില്ല, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് സമാധാനമായിട്ട് പോവാം.
0: ശരി ശരി ശരി. പിന്നെ വേറെന്തൊക്കെയാണ് പെരിഞ്ചേരിയിൽ? വേറെന്തൊക്കെയാ വിശേഷങ്ങള്?
1: പെരിഞ്ചേരിയിൽ ഒരു അടുത്ത ഞായറാഴ്ച ഒരു വിശേഷം വരാനുണ്ട്. അതായത് വൈഫിന്റെ അമ്മ ഡോക്ടർ ബിന്ദു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓർമ്മയിലെ ബാല്യം എന്ന് പറഞ്ഞിട്ട്. ഓർമ്മയിലെ ബാല്യം. അപ്പൊ അതിന്റെ പബ്ലിക്കേഷൻ അല്ല പ്രകാശന അടുത്ത ആഴ്ച നടക്കാണ്.
0: എവിടെ വെച്ചിട്ടാണ്?
1: സാഹിത്യ അക്കാദമി ഹാളില്. സ്പീക്കർ സാറാണ് പ്രകാശനം
0: ചെയ്യുന്നത് അല്ലേ? ഓ, അതൊരു ചെറിയ വിശേഷം അല്ല, ഒരു വലിയ വലിയ വലിയ വിശേഷം തന്നെയാണ്.
1: അതെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ഓർമ്മകള്, അതായത് അമ്മയുടെ ചെറുപ്പകാലത്തെ ഓർമ്മകള്, അതായത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊരു പുസ്തകം. അതെ, ഞങ്ങളാണ് അതിന്റെ പണിപ്പുരയിലായിരുന്നു.
0: അത് ശരി. ഓക്കെ. അപ്പൊ ധാരാളം പുസ്തകങ്ങളും ഒക്കെ വായിക്കാറുണ്ട്, കവിതകളും ഒക്കെ വായിക്കാറുണ്ടായിരിക്കും അല്ലേ? ശരി. അപ്പൊ ഇന്നിപ്പോ മുടക്കായിരിക്കും അല്ലേ? സൺഡേ മുടക്ക
1: അല്ല, എനിക്ക് വ്യാഴാഴ്ചയാണ് മുടക്ക്.
0: അത് ശരി. ഓ, അപ്പൊ ഇപ്പൊ ഡ്യൂട്ടി സ്ഥലത്തു നിന്നാണോ സംസാരിക്കണേ? അത് ശരി ശരി. വ്യാഴാഴ്ചയാണ് അപ്പൊ മുടക്കുള്ളത് അല്ലേ? ശരി. ഓക്കെ ശരി. എന്തായാലും എനിക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്റെ തീഷ്.
1: എനിക്കും ഒരുപാട് സന്തോഷം.
0: ശരി, നമുക്ക് മറ്റൊരു ഗാനമഞ്ജരി ഇതുപോലെ മറ്റൊരു പദമായിട്ട് കത്തയക്കുമ്പോ സംസാരിക്കാൻ കഴിയട്ടെ. ഓക്കെ ശരി ശരി കേട്ടോ, വിളിച്ച് കിട്ടിയാലും ഒരുപാട് സന്തോഷം. തുടർന്നും കത്തുകൾ അയക്കണേ. ഓക്കെ. ഗാനമഞ്ജരിയിൽ ഇനി കാതോടു കാതോരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ്, എൻ ലതിക എന്നിവർ ചേർന്നാണ് ലഭിച്ചത്. രചന ONV, സംഗീതം ഔസേപ്പച്ചൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
3: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: ചെല്ലിക്കുളം റോഡ്, തൃശൂർ. ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7
3: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ അമിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: ഇന്നത്തെ ഗാനമഞ്ജരിയിൽ സംഗീതം എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അമ്മിണിക്കുട്ടി, രാമൻകുട്ടി നായർ, നിതീഷ് എന്നിവർ. ഗാനമഞ്ജരിയിൽ ഇനി ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജിത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം രവീന്ദ്രൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ശംഖുപുഷ്പം.

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദ നിദപ ഗമപദ നിസനിദപ.

ഗാനമഞ്ജരിയിൽ ഇന്ന് അവസാനമായി സ്നേഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, രചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ജരിയിൽ സംഗീതം എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തത് അമ്മിണിക്കുട്ടി, രാമൻകുട്ടി നായർ, നിതീഷ് എന്നിവർ. തുടർന്നും കത്തുകൾ അയക്കേണ്ട വിലാസം ഗാനമഞ്ജരി, കിറവ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 9447077269. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447077269. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാം. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരുപിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ജരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: ഇതുവരെ കേട്ടത് നാടകഗാനങ്ങൾ.
1: ആകാശവാണി തൃശൂർ, കഥകളിപ്പദങ്ങൾ വെള്ളിനേഴി ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് വാഴേങ്കട ആനന്ദൻ, സദനം ഗോപാലകൃഷ്ണൻ ചെണ്ട, സദനം രാജഗോപാലൻ മദ്ദളം. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം രണ്ടാം ദിവസം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. നളദമേന്തിമാരുടെ സ്വയംവരം സമംഗളം നടന്നു. വിവാഹത്തിൽ പങ്കുകൊണ്ട ഇന്ദ്രാദി ദേവന്മാർ സ്വർഗലോകത്തേക്ക് മടങ്ങുകയാണ്. സ്വയംവരത്തിന്റെ സമയത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാതിരുന്ന കലിയും ദ്വാപരനും മാർഗമധ്യേ ദേവന്മാരെ കണ്ടുമുട്ടുന്നു. കുശല പ്രശ്നങ്ങൾക്കിടെയാണ് തങ്ങൾ വൈകി എന്ന തിരിച്ചറിവ് ഇരുവർക്കും ഉണ്ടാകുന്നത്. അസൂയയും കോപവും മൂത്ത കലിദ്വാപരന്മാർ നളനെയും ദമേന്തിയെയും വേർപിരിക്കുക എന്നതാണ് തങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യമെന്ന് വെല്ലുവിളിയുടെ മട്ടിൽ പ്രഖ്യാപിക്കുന്നു. ഇന്ദ്രനും മറ്റും ഇവരെ തടയുവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഫലമുണ്ടാകുന്നില്ല. ഭൈരവി, മോഹനം എന്നീ രാഗങ്ങളിലാണ് ഈ രംഗത്തിലെ പദങ്ങൾ പാടിയിട്ടുള്ളത്.

തങ്ങളുടെ ലക്ഷ്യം സാധിക്കുവാൻ എന്തു ചെയ്യണം? ഈ ആലോചനകൾക്കിടയിലാണ് നളന്റെ ഒരാശ്രിതനായ പുഷ്കരനെ കരുവാക്കാം എന്ന ആശയം കലിക്കും ദ്വാപരനും ഉദിക്കുന്നത്. പുഷ്കരനെ മുന്നിൽ നിർത്തി കള്ളച്ചൂത് കളിച്ച് നളനോട് പ്രതികാരം ചെയ്യാം എന്ന് അവർ ഉറപ്പിക്കുന്നു. സൗരാഷ്ട്രരാഗത്തിലുള്ള പദം.

കലിദ്വാപരന്മാർ പുഷ്കരനെ കാണുവാൻ പുറപ്പെടുന്നയിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം രണ്ടാം ദിവസം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് വെള്ളിനേഴി ഹരിദാസൻ, വാഴയങ്കട ആനന്ദൻ, സദനം ഗോപാലകൃഷ്ണൻ ചെണ്ട, സദനം രാജഗോപാലൻ മദ്ദളം.

മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാതലൻ എന്ന ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണൻ പാടിയത്. രചന വൈരമുത്ത്, സംഗീതം എ ആർ റഹ്മാൻ.

ചിത്രം മീശ മാധവൻ, പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര കല്യാണി മേനൻ എന്നിവർ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ, ലളിത ഗാനങ്ങൾ. ഹരിതവനത്തിന്റെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്നാദ്യം. എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ജി വേണുഗോപാൽ പാടിയത്.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ.

0: ഇപ്പോൾ കാൽപന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

കടുത്ത മത്സരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കളി ഗോളുകളാൽ സമ്പന്നമാവുകയും കുറെയൊക്കെ ഏകപക്ഷീയമാവുകയും ചെയ്യുക. ഹൂസ്റ്റണിലെ എഫ് ഗ്രൂപ്പ് മത്സരത്തിൽ സ്വീഡൻ നെതർലാൻഡിനെ നേരിട്ടപ്പോൾ അതാണ് കണ്ടത്. മത്സരത്തിന്റെ ആദ്യത്തെ ദിവസത്തിലെ ആദ്യത്തെ സൂപ്പർ മത്സരം തുടങ്ങിയത് തന്നെ തകർപ്പൻ ഗോളോടെയാണ്. 6 മിനിറ്റിൽ ആദ്യ അർത്ഥവത്തായ നീക്കം തന്നെ ഗോളിൽ കലാശിച്ചു. നെതർലാൻഡിന്റെ റൈഡേഴ്സ് ഇടതുനിങ്ങിലൂടെ മുന്നേറി നൽകിയ പാസ് പിടിച്ച കോഡി ഗാക്പോ നൽകിയ ക്രോസ് ഗോൾ വലയത്തിലേക്ക് തൊടുത്ത് ബ്രോബി നെതർലാൻഡിനെ മുന്നിലെത്തിച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ സ്വീഡൻ മറുപടിക്ക് ശ്രമിച്ചു, പക്ഷെ ഗൈക്കറസിന്റെ അടി വെർബൂഗൻ കോർണർ വഴങ്ങി തടുത്തിട്ടു. പിന്നെയും വിങ്ങുകൾ കേന്ദ്രീകരിച്ച് അതിവേഗം ആക്രമണം തുടർന്ന നെതർലാൻഡുകാർക്ക് 17th minute അതിന് ഫലം കിട്ടി. വലതു വിങ്ങിൽ നിന്നും ഡംഫ്രിസ് തള്ളി നൽകിയ പന്തിനെ വലയിലേക്ക് തഴുകി ബ്രോബി തന്റെയും ടീമിന്റെയും 2nd goal കണ്ടെത്തി. നെതർലാൻഡ് 2-0. 36th minute യോക്കറസിന്റെ മറ്റൊരടി കൂടി ഡച്ച് ഗോളി ബെർബൂഗൻ തടഞ്ഞിട്ടു. 44th minute ഫ്രീ കിക്കിൽ നിന്നും വന്ന പന്തിൽ തലവെച്ച് ലാക്കർബൈൻ സ്വീഡനായി പന്ത് വലയിലെത്തിച്ചു എങ്കിലും ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. 47th minute ബോക്സിന് തൊട്ടുപുറത്തുനിന്ന് സ്വീഡന് ഫ്രീ കിക്ക് ലഭിച്ചു. യോക്കറസിന്റെ തകർപ്പനടി ഇടത്തോട്ട് ചാടി ബെർബൂഗൻ വീണ്ടും രക്ഷപ്പെടുത്തി. 49th minute അയാരിയുടെ നിലം പറ്റിയുള്ള ബുള്ളറ്റും വലത്തോട്ട് ചാടി ബെർബൂഗൻ ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തിയതോടെ തികച്ചും പോസിറ്റീവ് ഫുട്ബോൾ കണ്ട ആദ്യ പകുതിക്ക് അന്ത്യമായി. 2nd pagudiയുടെ തുടക്കത്തിൽ തന്നെ ഡച്ചുകാർ ലീഡ് ഉയർത്തി. ആദ്യ 2 goals അതേ മട്ടിലൊരു 3rd goal. പകരക്കാരനായി ഇറങ്ങിയ സോമർവില്ല മുമ്പോട്ട് കൊണ്ടുവന്ന പന്തിൽ ഡംഫ്രിസിന്റെ ക്രോസ്, കോഡി ഗാപ്കോയുടെ ഫിനിഷ്. 3-0 നെതർലാൻഡ് മുന്നിൽ. 54th minute ഗാപ്കോ വീണ്ടും ഗോളടിച്ചു. ഉജ്ജ്വലമായ മറ്റൊരു ടീം ഗോൾ കൂടി. ഗ്രാറ്റൻബർഗ് സ്വന്തം ബോക്സിൽ നിന്നും മുന്നാക്കം കൊണ്ടുവന്ന പന്ത് സോമർവില്ലിന് കൈമാറുന്നു. സോമർവിൽ ഗാക്പോയിലേക്ക് കൊടുക്കുന്നു. ഗാക്പോയുടെ വലങ്കാലനടി വലയിൽ. 58th minute 4-0 നെതർലാൻഡ് മുമ്പിൽ. ഡച്ച് ഉപദ്രവത്തെ പിളർത്തി ഇസാക് നൽകിയ പാസിൽ നിന്ന് ആന്റണി എലാങ്കോ വലയത്തിലേക്ക് പന്ത് തൂക്കി. 4-1. 84th minute ഇലായങ്കോയുടെ പാസ് പിടിച്ചെടുത്ത് പകരക്കാരൻ അലി നൽകിയ പന്തിൽ ഇസാക്കിന്റെ തീയുണ്ടയടി ഡിബ്രൂഗൻ കോർണർ പിഴമൂളി രക്ഷപ്പെടുത്തി. 89th minute മറ്റൊരു ഗോൾ കൂടി നെതർലാൻഡ് അടിച്ചു. ഡിപ്പോ തള്ളിക്കൊടുത്ത പന്തുമായി കുതിച്ച സോമർവിൽ ബോക്സിന് പുറത്തുനിന്നും കാഞ്ചി വലിച്ചപ്പോൾ ഡച്ചുകാരുടെ 4-goal lead പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്കോർ നെതർലാൻഡ് 5-1. അതേ സ്കോറിൽ കളി പൂർണ്ണമായപ്പോൾ നെതർലാൻഡിന് വിലപ്പെട്ട 3 points ഗ്രൂപ്പിൽ 1st സ്ഥാനത്തേക്ക് കയറ്റം. ജർമ്മനി ഐവറി കോസ്റ്റ്. ഗ്രൂപ്പ് ഇയിൽ 2 കളികളാണ് ഈ ദിവസത്തിൽ നടന്നത്. ജർമ്മനിയും ഐവറി കോസ്റ്റും കുറസോവയും ഇക്വഡോറും തമ്മിൽ. ആദ്യം ജർമ്മനിയും ആഫ്രിക്കൻ ടീമായ ഐവറിയും തമ്മിലാണ് കൊമ്പുകോർത്തത്. റിസർവ് ബെഞ്ചിൽ നിന്നും പകരക്കാരനായി ഇറങ്ങി ഇരട്ട ഗോളടിച്ച രക്ഷകനായ ഡെന്നിസ് ഉണ്ടാവിന്റെ മികവിൽ 2-1 മത്സരം ജയിച്ചു കയറിയ മുൻ ലോക ചാമ്പ്യൻ ജർമ്മനി അടുത്ത റൌണ്ട് പ്രവേശം സാധ്യമാക്കി. ആവേശകരമായിരുന്നു ഈ പോരാട്ടം. കളിയിൽ ആധിപത്യം സൂക്ഷിച്ച ജർമ്മനി 22nd minute തന്നെ മുമ്പിലെത്തിയെന്ന് തോന്നിച്ചു. പക്ഷെ കോർണറിൽ നിന്ന് വന്ന പന്ത് വലയിലേക്ക് ഹെഡ് ചെയ്യുന്നതിനിടെ ഐവറി കീപ്പർ യഹിയ ഫാനയെ ഫൗൾ ചെയ്തിരുന്നതിനാൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. പക്ഷെ 30th minute ഐവറി കോസ്റ്റ് ഗോളടിച്ചു. അവരുടെ ടീനേജുകാരൻ വിങ്ങർ യാൻ ഡയമണ്ടോ വിങ്ങിലൂടെ കുതിച്ചു നൽകിയ പാസിൽ അമദ് ദിയാലോ അടിതൊടുത്തെങ്കിലും പ്രതിരോധത്തിൽ തട്ടി ഗോളാവാദം അടങ്ങി. റീബൗണ്ട് പിടിച്ചെടുത്ത ക്യാപ്റ്റൻ കെസിയ ബോക്സിൽ നിന്നും പന്ത് വലയിലേക്ക് തട്ടി. ഐവറി കോസ്റ്റ് 1-0. അപ്രതീക്ഷിത പ്രഹരത്തിൽ പിന്നിലായിപ്പോയ ജർമ്മനി കളിയിൽ തിരിച്ചെത്താൻ ആഞ്ഞു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഇടവേള വരെ അതിന് ഫലം കണ്ടില്ല. മത്സരത്തിലെ പിടി അയയുന്നത് തിരിച്ചറിഞ്ഞ ജർമ്മൻ കോച്ച് നഗൽസ്മാൻ 60th minute തന്റെ റിസർവ് ബെഞ്ചിലേക്ക് തിരിഞ്ഞു. ഒറ്റയടിക്ക് 3 മാറ്റങ്ങൾ. ലവ്ലിംഗ്, അമിരി, ഉണ്ടാവ് എന്നിവർ കളത്തിൽ. 8 മിനിറ്റകം മാറ്റത്തിന് ഫലം കാണുകയും ചെയ്തു. പകരക്കാരൻ അമിരി ഇടതുഭാഗത്തുനിന്നും ഉയർത്തി നൽകിയ ക്രോസ് എതിർവലയുടെ മേൽക്കൂരയിലേക്ക് തൂക്കി ഡെന്നിസ് ഉണ്ടാവിന്റെ സമനില.

കളി 90 മിനിറ്റ് അപ്പോൾ 1-1 ആയിരുന്നു സ്കോർ. പക്ഷേ പരിക്കു സമയത്തെ കളി ഐവറികളുടെ മോഹങ്ങളെ പരിക്കേൽപ്പിക്കും വിധമാണ് കലാശിച്ചത്. നെമാച്ച ഐവറി ഹാഫിൽ നിന്നും തള്ളി നൽകിയ പന്ത് വിദഗ്ധമായി ടാപ്പ് ചെയ്ത ഉണ്ടാവ് നോക്കൌട്ട് പ്രവേശം ഉറപ്പിച്ച ജയം കുറിച്ച വെടിപൊട്ടിച്ചു. തോറ്റെങ്കിലും ഐവറി കോസ്റ്റിന്റെ പ്രതീക്ഷകൾ സജീവം തന്നെയാണ്. ആദ്യ കളിയിലെ അന്ത്യയാമത്തിൽ നേടിയ ഗോളിന് ഇക്വഡോറിനെ മറികടന്ന ദ്വിതീയ ഡ്രോപ്പ് ഗേഡ് നാട്ടുകാരുടെ അടുത്ത എതിരാളി കുറാസോവയാണ്. ആ കളിയിൽ മികച്ച ഫലം വേണമെന്ന് മാത്രം. ഇക്വഡോർ കുറാസോ, ഒരു ഫുട്ബോൾ മത്സരം മറ്റൊരു ഫുട്ബോൾ മത്സരത്തിന്റെ തനിപ്പകർപ്പാവുക. ഫുട്ബോളിൽ അതത്ര സാധാരണമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് ഇയിൽ കുറാസോ ഇക്വഡോറിനെ എതിരിട്ടപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചത്. ഏതാനും നാൾ മുമ്പ് സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് വർഡോ എന്ന തുടക്കക്കാരുടെ പ്രകടനത്തിന്റെ തനിയാവർത്തനം. ആ മത്സരത്തിൽ വെത്തരൻ ഗോൾ കീപ്പർ ഒസീനോയാണ് തകർപ്പൻ സേവുകളുമായി കളം നിറഞ്ഞാടിയത് എങ്കിൽ ഇവിടെയത് എലോയ് വിക്ടർ റൂം എന്ന 37-കാരൻ ഗോൾ കീപ്പറാണ് എന്ന വ്യത്യാസം മാത്രം. ഒന്നും രണ്ടുമല്ല 15 വട്ടമാണ് അമേരിക്കയിലെ ഒരു ചെറിയ ക്ലബിനു വേണ്ടി കളിക്കുന്ന ഈ പരിചയസമ്പന്നനായ കീപ്പർ ടീമിന്റെ രക്ഷകനായി അവതരിച്ചത്. അവയിൽ പലതും ഗോളെന്നുറപ്പിച്ച മുഹൂർത്തങ്ങളുമായിരുന്നു. ഒന്നാം പകുതിയിൽ കീപ്പറുമായി മുഖാമുഖം വന്ന മുൻനിരക്കാരൻ വലൻസിയ ഇക്വഡോറിനെ മുമ്പിലെത്തിച്ചു എന്ന് തോന്നിച്ചുവെങ്കിലും എലോയ് റൂം പന്ത് തട്ടിയകറ്റി. തൊട്ടു പിന്നാലെ പ്ലാറ്റോയും പെഡ്രോ വെറ്റോയും ഗോൾ വലയം ലാക്കാക്കി അടിതൊടുത്തു എങ്കിലും റൂം കുറോസോയുടെ രക്ഷകനായി. രണ്ടാം പകുതിയിൽ ഇക്വഡോർ ആക്രമണം കടുപ്പിച്ചുവെങ്കിലും ടൂർണമെന്റിലെ ആദ്യ ഗോൾ എപ്പോഴും അവരെ ഒഴിഞ്ഞുപോയി. ഗോൾ വലയത്തിനു മുമ്പിൽ ഹൃദയം കൊണ്ട് കാവൽ നിന്ന എലോയ് റൂം കോട്ടകെട്ടിയ പ്രതിരോധക്കാർക്കൊപ്പം ചേർന്ന് ശ്രമങ്ങളെല്ലാം വിഫലമാക്കി. 84-ാം മിനിറ്റിൽ ഇടതുവിങ്കിൽ നിന്ന് ലഭിച്ച പാസുമായി ബോക്സിൽ കടന്ന വലൻസിയയും ഗോളിയുമായി 1-on-1 വന്നു എങ്കിലും പ്രതിരോധ സമ്മർദ്ദത്തിൽ പന്ത് പുറത്തേക്കാണ് തൊടുത്തത്. 89-ാം മിനിറ്റിൽ പെസിയാഡോയുടെ ക്രോസ് ക്രോസ് ബാറിൽ തട്ടിയാകുന്നു. തൊട്ടു പിന്നാലെ പ്ലാറ്റോയുടെ അപകടം നിറഞ്ഞ ക്രോസ് കുറോസോയുടെ അഞ്ചാൾ പ്രതിരോധത്തിലെ ഒബിസ്ബോ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. പരിക്കു സമയമായി അനുവദിക്കപ്പെട്ട അവസാന 5 മിനിറ്റിൽ കോട്ടമതിൽ പോലെ ഉറച്ചു നിന്ന കുറോസോ കളിക്കാർ ഹൃദയം നൽകി പ്രതിരോധിച്ചു. 95-ാം മിനിറ്റിൽ നിൽസൺ അഗൂലോയുടെ കോർണർ കൂടി ചെറുത്തതോടെ കുറോസോയ്ക്ക് രാജകീയമായ സമനിലയും ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് പോയിന്റും സ്വന്തം. ജർമ്മനിയും ഐവറി കോസ്റ്റും മുന്നിട്ട് നിൽക്കുന്ന ഗ്രൂപ്പിൽ ഈ സമനില അവസാന മത്സരത്തിന്റെ കടമ്പയിലേക്ക് കടക്കുന്ന കുറോസോയ്ക്കും ഇക്വഡോറിനും ചെറിയ പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കി നൽകുന്നുണ്ട്. ജപ്പാനും തുണീഷ്യയും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ആദ്യ കളിയിലെ വമ്പൻ തോൽവിക്ക് ശേഷം ഗോളിയെയും പ്രതിരോധക്കാരെയും മാത്രമല്ല കോച്ചിനെ തന്നെയും മാറ്റി കളത്തിലിറങ്ങിയ ടുണീഷ്യ ജപ്പാനോട് 4-0 തോൽവി വഴങ്ങുന്നതാണ് കണ്ടത്. ആക്ഷന് തെല്ലും പഞ്ഞുമില്ലാത്ത ഒരു ഹോളിവുഡ് സിനിമ പോലെയായിരുന്നു ജപ്പാൻ ടുണീഷ്യ പോരാട്ടം തുടക്കഘട്ടത്തിൽ. 3-ാം മിനിറ്റിൽ തന്നെ ടുണീഷ്യയുടെ 10-ാം നമ്പറുകാരൻ മെബറിയുടെ വലങ്കാലൻ കർവിംഗ് ഷോട്ട് ഇഞ്ചുകൾക്ക് പുറത്തുപോയി. തൊട്ടടുത്ത മിനിറ്റിൽ ജപ്പാന്റെ ഗോൾ. ഇടതുവിങ്കിൽ നിന്നും നഖാമൂറയുടെ നിലം പറ്റിയുള്ള ക്രോസ്, ക്ലോസ് റേഞ്ചിൽ നിന്ന് ഡൈച്ചി കമാഡയുടെ ഫിനിഷ്. ജപ്പാന് തുടക്കത്തിലെ ലീഡ്. 9-ാം മിനിറ്റിൽ ഗോൾ മുഖത്തിന് കുറുകെ വന്ന അപകടകരമായ പ്രാസ് ബ്രോമ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. കോർണറിൽ നിന്നും ജപ്പാൻ 2-ാം ഗോളും നേടി എന്ന് തോന്നി. പക്ഷേ ടോമിയാസുവിന്റെ ഫ്ലിക് ഗോൾ വരയിൽ നിന്നും പൂർണ്ണമായും കടക്കും മുമ്പേ ടുണീഷ്യൻ കീപ്പർ ധഹ്മൻ വീണുകിടന്ന് ഉജ്ജ്വലമായി തടഞ്ഞു. 30-ാം മിനിറ്റിൽ ജപ്പാൻ അടുത്ത ഗോൾ നേടുക തന്നെ ചെയ്തു. വലതുവിങ്കിൽ നിന്നും ബോക്സിന് ചാരേക്ക് തടയപ്പെടാതെ കുതിച്ച ഐസ്കി ഉദായുടെ വലതുകാൽ കൊണ്ടുള്ള അടി ഗോളിയുടെ വലതുഭാഗത്തുകൂടെ വലയിൽ കയറി. ജപ്പാൻ 2-0. 69-ാം മിനിറ്റ് വരെ കാര്യമായി സംഭവങ്ങളൊന്നുമില്ലാതെ പുരോഗമിച്ച കളിയുടെ 69-ാം മിനിറ്റിൽ ഇറ്റോയിലൂടെ ജപ്പാൻ 3-ാം ഗോളും നേടി. മധ്യനിരയിൽ നിന്നും തള്ളിക്കിട്ടിയ പന്തുമായി കുതിച്ച ഇറ്റോ പ്രതിരോധക്കാരെ ഓടിപ്പിന്നിലാക്കി ഗോളിയുമായി മുഖാമുഖം വന്നു. പിന്നെ വലം കാലുകൊണ്ട് കാം കൂൾ ഫിനിഷ്. ജപ്പാൻ 3-0. 84-ാം മിനിറ്റിൽ ജപ്പാന്റെ പട്ടിക തികച്ച ഗോളും വന്നു. വലതുവിങ്ങിലൂടെ കുതിച്ച സനോ തൂക്കിയിട്ടു നൽകിയ ക്രോസിനെ ലൂപ്പിംഗ് ഹെഡറിലൂടെ അയാസി ഉയേദ ഉയർന്നു ചാടി വലയിൽ നിക്ഷേപിച്ചു. ഉയേദയുടെ 2-ാം ഗോൾ, ജപ്പാന്റെ 4-ാം ഗോൾ. 4-0 ഉജ്ജ്വല വിജയത്തോടെ ജപ്പാൻ അടുത്ത റൌണ്ട് പ്രതീക്ഷകൾ സജീവമാക്കി. ഗ്രൂപ്പ് എച്ചിലും ജിയിലുമായി 4 കളികളാണ് ലോകകപ്പിൽ ഇന്ന്. സ്പെയിൻ, സൗദി അറേബ്യ, ബെൽജിയം, ഇറാൻ, ഉറൂഗെ, കേപ്പ് വർഡോ, ന്യൂസിലാൻഡ്, ഈജിപ്ത് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. സ്പെയിനും സൗദിയും തമ്മിലാണ് ആദ്യ മത്സരം. രണ്ടു കൂട്ടർക്കും സമനില വഴി കിട്ടിയ 1 പോയിന്റ് മാത്രമാണ് അക്കൌണ്ടിലുള്ളത്. സ്പെയിനിന്റേത് കേപ്പ് വർഡോക്കെതിരെ പരാജയത്തിന് തുല്യമായ സമനിലയായിരുന്നു എങ്കിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഉറൂഗയെ വരച്ച വരയിൽ നിർത്തിയ 1-1 സമനിലയാണ് സൗദിയുടെ ക്രെഡിറ്റിലുള്ളത്. 2022 ലോകകപ്പിൽ സാക്ഷാൽ അർജന്റീനയെ വരെ അട്ടിമറിച്ച സൗദിക്കാർ പൊരുതി നോക്കുമെന്ന് ഉറപ്പ്.

0: ഉറപ്പാണ്. സ്പെയിനിന് ഇന്ന് ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാനില്ല തന്നെ. ബെൽജിയം ഇറാൻ കളി ഇന്ത്യൻ സമയം രാത്രി 12:30. നിലവിൽ ഗ്രൂപ്പിലെ 4 ടീമുകൾക്കും 1 പോയിന്റ് വീതമാണുള്ളത്. ബെൽജിയം വരുന്നത് ഈജിപ്തിനോട് കഷ്ടിച്ച് സംഘടിപ്പിച്ച സമനിലയുമായാണ്. ഡിബ്രോയിന, കമ്പനി, ഹസാഡ്, വിസ്റ്റിൽ, ലുക്കാക്കു തുടങ്ങിയ സുവർണ തലമുറയുടെ കാലത്തെ ബെൽജിയമല്ല ഇപ്പോഴുള്ളത് എങ്കിലും തങ്ങളുടെ ദിനം ഏത് വമ്പനെയും മറിച്ചിടാനുള്ള കോപ്പ് ഇപ്പോഴും കൈമുതലായുള്ള ടീമു തന്നെയാണ് ബെൽജിയം. വിങ്ങിലൂടെ കുതിക്കുന്ന ഡോക്കുവിനെയും ടിലമെൻസിനെയും പ്ലേമേക്കർ ഡിബ്രൂവിനെയും കരുതിയിരിക്കണം. മറുഭാഗത്തിറങ്ങുന്ന ഇറാനും ആവേശപ്പോരിന്റെ മട്ടുകാരാണ്. ആദ്യ കളിയിൽ ന്യൂസിലാൻഡിനോട് ഒന്നല്ല 2 തവണയാണ് അവർ പിന്നിൽ നിന്ന് പൊരുതിക്കയറി സമം പിടിച്ചത്. മുന്നേറ്റത്തിൽ തരേമിയും വലത് വിങ് ബാക്കായ റാമിൻ റസൈനുമെല്ലാം ശ്രദ്ധിക്കേണ്ട താരങ്ങളാണ്. ഒറ്റക്കളി കൊണ്ട് തന്നെ ഏറെ ആരാധകരെ നേടിയ പുത്തൻ ഫുട്ബോളിംഗ് ശക്തി കേപ് വർദോയുടെ എതിരാളികൾ സാക്ഷാൽ ഉറൂഗ്വേയാണ്. പഴയ പ്രതാപമൊന്നും ഇപ്പോഴില്ലെങ്കിലും ലൂയിസ് സുവാറസിന്റെ നാട്ടുകാരായ ഉറൂഗ്വേയ്ക്ക് മറികടക്കാനാവാത്ത എതിരാളികളല്ല കേപ് വർദോ. ഡാർവിൻ നൂനസും വാൽവോഡയും അറോജയുമെല്ലാം ആരും ഭയക്കുന്ന താരങ്ങളാണ്. വെറ്ററൻ ഗോൾകീപ്പർ വോസീനിയോയുടെ കരുത്തിലിറങ്ങുന്ന കേപ് വർദോയുടെ കരുത്ത് അവരുടെ പ്രതിരോധം തന്നെയാണ്. സെന്റർ ഹാഫുകളായ ലോപ്പസും ഡിനേയുമെല്ലാം സ്പെയിനിന്റെ കേൾവികേട്ട മുൻനിരയെ വരച്ച വലയിൽ നിർത്തിയത് നാം കഴിഞ്ഞ കളിയിൽ കണ്ടതുമാണ്. ന്യൂസിലാൻഡ് ഈജിപ്ത് മത്സരം അരങ്ങേറുക നാളെ പുലർച്ചെയാണ്. ആദ്യ കളിയിലെ ആത്മവിശ്വാസം നൽകുന്ന ഫലത്തിന്റെ ഉറപ്പിലാവും ഇരു ടീമുകളും ഇറങ്ങുക. ന്യൂസിലാൻഡ് ഇറാനെതിരെ 2 ഗോൾ കണ്ടെത്തിയപ്പോൾ ബെൽജിയത്തിനെ വിറപ്പിച്ച ഓർമ്മകളുമായാണ് ഈജിപ്ത് ഇറങ്ങുക. സലായും മർമൂഷുമുള്ള ടീം ന്യൂസിലാൻഡിന് ഒത്ത എതിരാളികളാവുമെന്ന് ഉറപ്പാണ്. അടുത്ത റൌണ്ടിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാൻ, ടൂർണമെന്റിൽ നിലനിൽക്കാൻ മികച്ച ഫലങ്ങൾ അനിവാര്യതയാണ് എന്നിരിക്കെ വമ്പന്മാർ മാത്രമല്ല ചെറു ടീമുകളും മുഴുവൻ ഊർജവും പുറത്തെടുത്താവും ഇന്ന് കളത്തിലിറങ്ങുക. അതുകൊണ്ടുതന്നെ ഈ കളി ദിനത്തിലും ആവേശത്തിന്റെ കോപ്പ നിറഞ്ഞു തുളുമ്പും തീർച്ച.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം. ചിത്രം ദില്ലി വാല രാജകുമാരൻ. പാടിയത് ബി അരുന്ധതി, സിന്ധു, ശ്രീലേഖ എന്നിവർ. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനമാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
2: മഹാത്മാഗാന്ധിയുടെ ചില പ്രധാന രചനകൾ. ആത്മകഥ അഥവാ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ.
1: 1925 മുതൽ നവജീവൻ വാരികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേരിൽ 1927 പുറത്തുവന്നത്. ആദ്യമായി ഗുജറാത്തി ഭാഷയിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. സത്യാന പ്രയോഗോ അഥവാ ആത്മകഥ എന്ന പേരിൽ അഹമ്മദാബാദിലെ നവജീവൻ ട്രസ്റ്റാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പേരുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ ഗാന്ധിജി സ്വീകരിച്ച സത്യത്തിന്റെ മാർഗത്തിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായ പാകപ്പിഴകളിൽ ആരംഭിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലൂടെയുമുള്ള സഞ്ചാരമാണ് അത്. സാരാംശം ഒട്ടും ചോരാതെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ജോർജ് ഇരുമ്പയത്തിനെ അടക്കം മറ്റ് പല മലയാള വിവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന ഭാഷയിലൊന്നാണ് മലയാളം. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത് എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. 1999 ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ച പുസ്തകങ്ങളിലൊന്നായി ഗ്ലോബൽ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് അതോറിറ്റി ഈ ആത്മകഥയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആത്മീയവും ദാർശനികവുമായ യാത്രയെക്കുറിച്ച് ഗാന്ധിജി ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. സത്യവുമായുള്ള തന്റെ പരീക്ഷണങ്ങളെയും അഹിംസാത്മക പ്രതിരോധത്തെയും കുറിച്ച് ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഗാന്ധിജിയുടെ വിശ്വാസങ്ങൾ, പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നയിച്ച തത്വങ്ങൾ എന്നിവയെക്കുറിച്ചും ഈ പുസ്തകം ഉൾക്കാഴ്ച നൽകുന്നു. നിരവധി ഭാഷകളിലേക്ക് ഗാന്ധിജിയുടെ ആത്മകഥ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
2: ഹിന്ദ് സ്വരാജ്.
1: ബ്രിട്ടീഷ് നാഗരികതയോടുള്ള എതിർപ്പും സ്വയംഭരണത്തിൽ അധിഷ്ഠിതമായ ഭാരതമെന്ന സ്വപ്നവും ഒത്തുചേർന്ന ഒരു കൃതിയാണ് ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂൾ. 1909 ഗുജറാത്തി ഭാഷയിലാണ് ഈ കൃതി പുറത്തിറങ്ങിയത്. പിന്നീട് ഗാന്ധിജി തന്നെ ഇന്ത്യൻ ഹോം റൂൾ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും തുടങ്ങി 20 വിഷയങ്ങളെക്കുറിച്ച് ഈ കൃതി ചർച്ച ചെയ്യുന്നുണ്ട്. തങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഈ ഗ്രന്ഥത്തിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞതോടെ 1910 ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂളിനെ വിലക്കേർപ്പെടുത്തി. ഈ പുസ്തകത്തിൽ ഇന്ത്യയുടെ സ്വയംഭരണം എന്ന ആശയം ഗാന്ധിജി പരിശോധിക്കുന്നു. വികേന്ദ്രീകൃതവും സ്വയം പര്യാപ്തവുമായ ഒരു ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് ഗാന്ധിജി ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അഹിംസാത്മക പ്രതിരോധത്തിനും പാശ്ചാത്യ വ്യവസായവൽക്കരണത്തെ നിരാകരിക്കുന്നതിനും വേണ്ടി ഗാന്ധിജി വാദിക്കുന്നതും നമുക്ക് കണ്ടെത്താനാകും. പരമ്പരാഗത ഇന്ത്യൻ മൂല്യങ്ങളുടെ പ്രാധാന്യത്തിനും കൂടുതൽ സുസ്ഥിരവും ആത്മീയമായി സമ്പന്നവുമായ ഒരു ജീവിതരീതിയുടെ ആവശ്യകതയ്ക്കും വേണ്ടിയാണ് ഗാന്ധിജിയുടെ വാദം.
2: ഗോഖലെ, മൈ പൊളിറ്റിക്കൽ ഗുരു. ഗോഖലെ, എന്റെ രാഷ്ട്രീയ ഗുരു.
1: ഇന്ത്യയിലെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തിനും വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഗാന്ധിജി ഏറെ ആകൃഷ്ടനായിരുന്നു. തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഗാന്ധിജി ഗോഖലേക്ക് ഗുരുവിന്റെ സ്ഥാനമാണ് നൽകിയത്. ഗോഖലെയുമായുണ്ടായ പരിചയവും അനുഭവങ്ങളും തുടങ്ങി തന്നിലെ നേതാവിനെ അദ്ദേഹം എങ്ങനെ രൂപപ്പെടുത്തി എന്നതിനെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ രചനയാണ് ഗോഖലെ എന്റെ രാഷ്ട്രീയ ഗുരു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തി ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഗാന്ധിജിക്ക് വ്യക്തമായ ദിശാബോധം നൽകിയ ഗോഖലെയെ ഈ കൃതി പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവഗുണങ്ങൾ തന്നെ ഏറെ ആകർഷിച്ചിരുന്നതായും ഗാന്ധിജി അടയാളപ്പെടുത്തുന്നുണ്ട്. ഗാന്ധിജി ഗോഖലെയെ തന്റെ ഉപദേഷ്ടാവായി കണക്കാക്കി. രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഒരു മാതൃകാ സേവകനായി അദ്ദേഹത്തെ കണ്ടു. സ്വന്തം കൃതികൾ രൂപപ്പെടുത്തുന്നതിൽ ഗോഖലെയുടെ നേട്ടങ്ങളിൽ ഗാന്ധിജി പ്രചോദനം ഉൾക്കൊണ്ടു.
2: സത്യഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിലെ സത്യഗ്രഹം.
1: മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്രയും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും. വർണ്ണവിവേചനത്തിനെതിരായുള്ള പ്രക്ഷോഭങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. ഈ സംഭവ വികാസങ്ങളുടെയെല്ലാം ചിത്രീകരണമായിരുന്നു സത്യഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക, അഥവാ ദക്ഷിണാഫ്രിക്കയിലെ സത്യഗ്രഹം എന്ന ഗ്രന്ഥം. 1928 നവജീവൻ ട്രസ്റ്റ് ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. വക്കീൽ പരീക്ഷ പാസായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ തനിക്ക് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുതകുന്ന ഒരു നേതാവാകാൻ സഹായിച്ചത് ആഫ്രിക്കയിലെ ജീവിതമാണെന്ന് ഈ പുസ്തകത്തിലൂടെ ഗാന്ധിജി പറയുന്നു. സത്യഗ്രഹം എന്നത് ഗാന്ധിജിക്ക് അഹിംസാത്മകമായ പ്രതിരോധമാണ്. ഈ ആശയത്തെ വികസിപ്പിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ അനുഭവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു വിവരണം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയാം. ഇന്ത്യൻ സമൂഹം നേരിടുന്ന പോരാട്ടങ്ങളെയും അനീതിയും വിമോചനവും പരിഹരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അഹിംസാത്മക സമീപനത്തിന്റെ വികാസത്തെയും ഗാന്ധിജി ഇതിൽ വിവരിക്കുന്നുണ്ട്.
2: The Law and the Lawyers, നിയമവും അഭിഭാഷകരും.
1: മഹാത്മാഗാന്ധിയുടെ ഈ പുസ്തകം വിദ്യാഭ്യാസത്തെയും ധാർമ്മികതയെയും കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുന്ന ഗ്രന്ഥമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിലെ നിയമത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ വീക്ഷണം ഈ പുസ്തകം ഉൾക്കൊള്ളുന്നു. അഭിഭാഷകരെയും കോടതി സംവിധാനത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനവും ഈ കൃതിയിൽ ഉൾപ്പെടുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥ താഴ്ന്ന പദവിയിലുള്ളവരെയല്ല സമ്പന്നരെയാണ് അനുകൂലിക്കുന്നതെന്ന് ഗാന്ധിജി വാദിക്കുന്നു. അഭിഭാഷകർ ഏതൊരു പ്രൊഫഷണൽ പദവികളെക്കാളും സത്യത്തിനും സേവനത്തിനും മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം ഗാന്ധിജി ഊന്നിപ്പറയുന്നു. സത്യം ദൈവമാണ് എന്ന പുസ്തകത്തിൽ മഹാത്മാഗാന്ധി സത്യമാണ് ആത്യന്തിക യാഥാർത്ഥ്യവും അസ്തിത്വത്തിന്റെ സത്തയുമെന്ന് ഊന്നിപ്പറയുന്നു. ഈ പുസ്തകത്തിൽ ഗാന്ധിജി സത്യത്തെ ദൈവവുമായി തുലനം ചെയ്യുകയാണ്. അതിന്റെ പിന്തുടരലിനെ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന രൂപമായും എല്ലാ മനുഷ്യപ്രവർത്തനങ്ങളുടെയും അടിത്തറയായും കാണുന്നു. കൂടാതെ മഹാത്മാഗാന്ധിയുടെ സത്യത്തെക്കുറിച്ചുള്ള ആശയം ഭക്ഷണശീലങ്ങൾ പോലുള്ള പ്രായോഗിക തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നു. തന്റെ പ്രവർത്തന മേഖലകളിലും ഗ്രന്ഥരചനകളിലും ആത്മീയതയിലുമെല്ലാം ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാത്മാവാണ് ഗാന്ധിജി. ഇവയുടെയെല്ലാം സംയോജനമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വക്കീലിൽ നിന്നും ഗാന്ധിജി എന്ന മഹാത്മാവിനെ രൂപപ്പെടുത്തിയത്. ആ വളർച്ചയിൽ എപ്പോഴും വായന ഒരു പതിവാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ അക്ഷരങ്ങൾക്കുള്ള ശക്തി തിരിച്ചറിഞ്ഞതിനാലാകണം തന്റെ ആശയങ്ങളുടെ പ്രചാരണം പുസ്തകങ്ങളിലൂടെയായിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്.
2: മഹാത്മാഗാന്ധിയുടെ ചില പ്രധാന രചനകളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന PM. അവതരണം നിർവഹണം അഞ്ജു PR.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ.
3: സ്വാസ്ഥ്യം. യോഗ ഭാരതീയ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള വിലമതിക്കാനാവാത്ത സമ്മാനമാണ്. യോഗ മനസ്സിന്റെയും ശരീരത്തിന്റെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഐക്യരൂപത്തെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഒരുക്കിയ ഒരു സമഗ്ര സമീപനം. യോഗ വെറും വ്യായാമമല്ല, ഒരു വ്യക്തിയും ലോകവും പ്രകൃതിയും ഒന്നാണെന്ന തിരിച്ചറിവാണ് യോഗ നൽകുന്നത്. ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും നല്ല ആരോഗ്യം വളർത്തുന്ന ജീവിതശൈലി പിന്തുടരുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിൽ പരാമർശിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ സന്തുലിതമായ മനോഭാവം നിലനിർത്തുന്നതിനുള്ള വഴികൾ വളർത്തിയെടുക്കുകയും ഒരാളുടെ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നതിനാണ് യോഗ അഭ്യസിക്കണമെന്ന് പറയുന്നത്. യോഗയെക്കുറിച്ചുള്ള അറിവുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ ആരോഗ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനുമായാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. 2015 ജൂൺ 21 മുതലാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കാൻ ആരംഭിച്ചത്. ഉത്തരാർദ്ധ ഗോളത്തിലെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ ജൂൺ 21 യോഗ ദിനമായി ആചരിക്കാൻ തെരഞ്ഞെടുത്തത്. 12 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ്. തൃശൂർ യോഗ അസോസിയേഷൻ കോഴ്സ് ഡയറക്ടറും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി അന്താരാഷ്ട്ര യോഗ ദിന ചിന്തകൾ പങ്കുവയ്ക്കുന്നു.
4: നാളെ അന്താരാഷ്ട്ര യോഗ ദിനമാണല്ലോ. എല്ലാവർക്കും എൻ്റെ യോഗ ദിനാശംസകൾ. യോഗ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാവുന്നതും അതേപോലെ തന്നെ പ്രായാധിക്യം വരുന്നതിനനുസരിച്ച് യോഗയുടെ അവസ്ഥ അല്ലെങ്കിൽ യോഗ ആസനങ്ങളുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന രീതികളും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ യോഗ പരിശീലിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സുഖകരമായി അത് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ് നേടാനും സാധിക്കും. യോഗ ഈ അവസരത്തിൽ പരിശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെയധികം സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വന്നിട്ടുള്ളതുമായ ഈ കാലഘട്ടത്തിൽ യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. യോഗ എന്ന് പറയുന്നത് ഒരു ചിട്ടയിലൂടെയുള്ള ജീവിതമാണ്. ഇതിന് ആ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് സാധാരണ ഇതിലേക്ക് കടക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും. കാരണം അതിലുള്ള പ്രാണായാമങ്ങളും ധ്യാനവും മറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ട്രെസ്സോ മറ്റതൊന്നും വരാതിരിക്കാനും അത് വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് എഫക്റ്റ് വരാതിരിക്കാനും ഉപകരിക്കുന്നതാണ്. യോഗ പരിശീലിക്കുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കും നന്നായിരിക്കുക. ഏർലി മോർണിംഗ്, സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് യോഗ പരിശീലിക്കുകയാണെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കും. അതേപോലെ തന്നെ ഫ്രഷ് എയറിന് ഉള്ളിലേക്ക് എടുക്കാനും നമുക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരാനും സാധിക്കും. അതേപോലെ തന്നെ പ്രാണായാമങ്ങളും വളരെയധികം ഉപകരിക്കുന്നതാണ്. പ്രാണായാമം എന്ന് പറയുമ്പോൾ ശ്വസനക്രിയയാണ്. ശ്വസനക്രിയ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. അതിന് പ്രായാധിക്യമില്ല, ചെറുപ്പമില്ല, എല്ലാ ഏജിലുള്ളവർക്കും ഒരേപോലെ ചെയ്യാവുന്നതാണ്. നമ്മൾ ശ്വസനത്തെ പറ്റി ചിന്തിക്കാറില്ല. ഈ ശ്വസനം എന്ന് പറയുന്നത് യോഗയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് തന്നെ പ്രോപ്പറായിട്ടുള്ള

0: എല്ലാം ശ്വസനക്രിയയാണ്. അതിനെ പ്രാണായാമം എന്ന് പ്രതിപാദിക്കുന്നു. നിയന്ത്രിതമായ ശ്വസനപ്രക്രിയ. അത് നമ്മൾ സാധാരണ ശ്വാസം വലിക്കാനെടുക്കുന്ന സമയദൈർഘ്യവും ശ്വാസം പുറത്തു കളയാനെടുക്കുന്ന സമയദൈർഘ്യവുമാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ സാധാരണ ശ്വാസം വലിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ശ്രദ്ധ കൊണ്ടുവരാറില്ല. നമ്മൾ പെട്ടെന്ന് വലിച്ച് പെട്ടെന്ന് പുറത്ത് കളയുന്നു. ഇവിടെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ശ്വാസം വലിക്കാനെടുക്കുന്ന സമയം തന്നെ ശ്വാസം പുറത്ത് കളയുന്നു. ഏകദേശം ഒരു 5 സെക്കൻഡിൽ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുകയാണെങ്കിൽ ഒരു 5 സെക്കൻഡ് പുറത്ത് കളയാനായിട്ട് ഉപകരിക്കുകയാണ്. അങ്ങനെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ശ്വാസം വലിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 തവണയോ അല്ലെങ്കിൽ 6 തവണയോ ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ്റെ ലെവല് കൂട്ടുന്നതുകൊണ്ട് മനസ്സിനെ പോലും ശാന്തമാക്കാം. നമുക്കറിയാവുന്നതാണ്, നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രീതിങ് പാറ്റേൺ വളരെ ഫാസ്റ്റായിരിക്കും. അതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ തരത്തിലുള്ള ശ്വസനക്രിയ അല്ലെങ്കിൽ പ്രാണായാമം വളരെ ഉപകരിക്കുന്നതാണ്. കൂടാതെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്ന് വളരെയധികം ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരു ഡിസിപ്ലിനിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാണായാമം എന്ന് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും താളാത്മകമായ രീതിയിലൂടെയാണ് ആ പ്രവർത്തനം അല്ലെങ്കിൽ എക്സസൈസ് നടക്കുന്നത്. ആ ആസനാസിൻ്റെ പ്രത്യേകത തന്നെ താളാത്മകമായ രീതിയിലുള്ള ഒരു മൂവ്മെൻസാണ്. കൂടാതെ അതിൽ ബ്രീതിങ് പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ ആ പൊസ്റ്റിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിലാക്സ് ചെയ്തുകൊണ്ട് ബ്രീതിങ്ങോടുകൂടി താളാത്മകമായ രീതിയിൽ ചെയ്യുന്ന വ്യായാമമാണ് ശരിക്കും ആസനാസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൻ്റെ താളവും മനസ്സിൻ്റെ താളവും പ്രകൃതിയുടെ താളവുമായി ലയിപ്പിക്കാനായിട്ട് സമന്വയിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതിലുപരി ശരീരത്തിൻ്റെ താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെയും അല്ലെങ്കിൽ മനസ്സിൻ്റെയും ഒക്കെ താളങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അതിലെ യോഗയിലുള്ള മെഡിറ്റേഷനും ഇതിൽ വളരെയധികം ഉപകരിക്കുന്നതാണ്. അത് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് മനസ്സിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഉപകരിക്കുന്നു. അതുപോലെ തന്നെ ജീവിതം ഒരു താളാത്മകമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് യോഗയിൽ പറയുന്ന പ്രാണായാമങ്ങളും മെഡിറ്റേഷനും ആസനാസും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇൻ്റേണൽ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു താളാത്മകമായ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അതായത് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റമായാലും റെസ്പിറേറ്ററി സിസ്റ്റമായാലും സർക്കുലേറ്ററി സിസ്റ്റമായാലും അതിനൊക്കെ ഒരു താളത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ അതിന് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അതിലുണ്ടാകുന്ന അപാകതകളാണ് പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് താളാത്മകമായ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കുന്നു. യോഗ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്നതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ പരിശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അന്താരാഷ്ട്ര യോഗ ദിനമാണല്ലോ, അന്നു മുതൽ യോഗ പരിശീലിക്കുക. യോഗയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട രീതിയിൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
1: പ്രായഭേദമന്യേ വ്യക്തികളിൽ ഉന്മേഷവും പ്രതിരോധശേഷിയും ആത്മവിശ്വാസവും വളർത്താൻ യോഗയ്ക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ യോഗ അസോസിയേഷൻ കോഴ്സ് ഡയറക്ടറും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.

ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. പെരുമ്പടവം ശ്രീധരൻ രചിച്ച നക്ഷത്ര വിളക്കുകളുടെ ആകാശം എന്ന കഥ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, ACയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിൻ്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്കോ നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള

0: നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 വരെ യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. July 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4519 പേരാണ് ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. May 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: മീഡിയം വേവിലും FM മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ 2026 ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ.
4: ദില്ലി കോഡ് ലാ പേഗ 011 5. हमारे साथ

0: மகரி சரிகமா கரிகமா தமத சரிகரி.
1: മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ 2026 ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണമാണ് കേട്ടുകൊണ്ടിരുന്നത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലെ. വാർത്തകൾക്ക് ശേഷം മീഡിയം വേവിലും FM ലും ദൃക്സാക്ഷി വിവരണം തുടർന്ന് കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ

0: ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാദിനം ആചരിച്ചത്. മാനസിക ആരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
1: യോഗ കേവല ഹമാരെ ശാരീരിക സ്വാസ്ഥ്യ പരി ഫോക്കസ് നഹി കർത്ത യോഗ മാനസിക സ്വാസ്ഥ്യ സെ ശാരീരിക സ്വാസ്ഥ്യ കാ മാർഗ് ദിഖാതാ ഹൈ ഇസ്ലിയെ യോഗ കേ വിഷയ മേ യുക്ത ചേഷ്ടസ്യ കർമ്മസു കഹാ ഗയാ ഹൈ യാനി ഹമേ ക്യാ കർണാ ചാഹിയേ ക്യാ നഹി കർണാ ചാഹിയേ ഇസ്കാ ബോധ.
0: കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 600,000-ത്തിലധികം സംഘടനകളാണ് യോഗാ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210-ലധികം ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000-ത്തിലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് ആജ് അപ്നെ പൂരേ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ ഇസ്ലിയേ ആജ് ഭാരത് അപ്നെ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ നയി കണക്ടിവിറ്റി ബനാ രഹാ ഹൈ मल्टी मॉडल लॉजिस्टिक नेटवर्क विकसित कर रहा है. सागरमाला जैसे अभियान इसी व्यापक सोच का हिस्सा है.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD Vance നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവയ്ക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആൻഡി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, NamoApp എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജന

0: സ്ഥാപനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരയ്ക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശനിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
1: ആദ്യ മത്സരത്തിൽ കാബോ വെർഡെക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യയ്ക്കെതിരെ ഇന്നിറങ്ങുന്നത്. വൻ ശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡെയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 പരാജയപ്പെടുത്തി. 29 94 നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്ത മാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിലെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ 2026 ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണമാണ് കേട്ടുകൊണ്ടിരുന്നത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം മീഡിയം വേവിലും FM-ലും ദൃക്സാക്ഷി വിവരണം തുടർന്ന് കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങളും.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകി. പാലക്കാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ ചിറ്റൂർ സബ് ജയിലിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ചിറ്റൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, നാദം ഫൌണ്ടേഷൻ, വേൾഡ് യോഗ കമ്മ്യൂണിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവച്ചു. പ്രസിഡന്റ് ശ്വേതാമേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനടക്കം 17 ഭരണസമിതിയാണ് രാജിവച്ചത്. ഇന്ന് നടന്ന വാർഷിക ജനറൽ ബോഡിയിലെ തർക്കത്തിന് പിന്നാലെയാണ് രാജി പ്രഖ്യാപനം. കേരള കാർട്ടൂൺ അക്കാദമി ഈ മാസം 25

ഇന്ന് തിരുവനന്തപുരം YMCA ഹാളിൽ നിങ്ങളുടെ ലോകം പണിയൂ എന്ന മാസ്റ്റർ ക്ലാസ് സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്ലാസ്. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇടിമിന്നലേറ്റ് സ്ത്രീ മരിച്ചു. പുളിങ്ങോം വില്ലേജ് അസിസ്റ്റന്റ് അഞ്ജുവാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് കോഴിക്കോട് സ്വദേശിനിയുടെ മരണവും ഷിഗല്ല ബാധയിലാണെന്ന് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപം സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് വാതക ചോർച്ച ഉണ്ടായത്. ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ 100% എന്ന പ്രയോഗം തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിന് 2 പ്രമുഖ കമ്പനികൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. സ്റ്റോറിയ ഫുഡ്സ്, ബെക്ടേഴ്സ് ഫുഡ്സ് എന്നീ കമ്പനികൾക്ക് 1,00,000 രൂപ വീതമാണ് പിഴ വിധിച്ചത്. ഗോവയിൽ അനധികൃത ഇരുമ്പയിര് ഖനനവുമായി ബന്ധപ്പെട്ട കേസിൽ സാൽഗോക്കർ ഗ്രൂപ്പിൻ്റെയും പങ്കാളികളുടെയും 1,000 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകെട്ടി. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് നടപടി. ബ്രഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് 3-ാം ദിവസം പിന്നിട്ടു. മുംബൈയിലുടനീളം ബസ് സർവീസുകൾ സാരമായി തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. രാത്രി 12:30 ബെൽജിയം ഇറാനെ നേരിടും. ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാൻഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. 2,200,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. +1 പ്രവേശനത്തിലെ 2-ാം അലോട്ട്മെൻറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ 2026 ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണമാണ് കേട്ടുകൊണ്ടിരുന്നത്. ആകാശവാണി തൃശൂർ 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ഓണം കേറാ മൂലക്കാരി നാണമാറ ജാലക്കാരി കോപക്കാരി മായക്കാരി നീയും കാൽ തരം കൊഞ്ചും പാൽ നൂറ ചിന്തും കാട്ടാരും ഒന്നല്ലയോ ചിരിക്കൂ പൊട്ടി ചിരിക്കൂ
1: തിരിക്കൂ വെട്ടി തിരിക്കൂ
0: അനിയ എന്തരൊരുമ
1: അളിയോ ഒന്നിലേരുമാ
0: രണ്ടും പെണ്ണല്ലേ വാലും കൊമ്പും കണ്ടില്ലേ രണ്ടും പെണ്ണല്ലേ വാലും കൊമ്പും കണ്ടില്ലേ
2: നോക്കമ്മായി എന്താടാ ഇത്

മുത്താരം കുന്നിന്മുകളിലൊരത്തിമരം. ആ അത്തിമരത്തിൻ പൊത്തിലിരിക്കും തത്തമ്മ കുഞ്ഞേ. നീ മുന്നാഴി പയറുവറുത്തതു പാതിയുമെവിടെ പോയി?

മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ 2026 ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണമാണ് കേട്ടത്. മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് 6 വിക്കറ്റിൻ്റെ ജയം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്.
3: ജനനവും മരണവും. ജനിച്ചാൽ ഒരിക്കലും മരിക്കും, അത് പ്രകൃതി നിയമമാണ്. എത്ര കാലം കഴിഞ്ഞാലും ആ നിയമത്തിന് ഒരു മാറ്റവുമില്ല. ജനനം നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ആണും പെണ്ണും വിവാഹം കഴിച്ചാൽ കുട്ടികൾ വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അവിടെ ഒരു ജനനം നടക്കുന്നില്ല. എന്നാൽ ഭ്രൂണഹത്യ പാപമാണ്. അവിടെ ജനിക്കാനുള്ള അവകാശത്തെയാണ് നാം ഹനിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുന്നത്. എന്നാൽ സാധാരണ രീതിയിൽ ഒരു ജനനം നടന്നാൽ മരണം നിശ്ചിതമാണ്. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ കാലഘട്ടമാണ് നമ്മുടെയെല്ലാം ജീവിതം. ചിലർക്ക് ആ ജീവിതം കുറേ കാലം കിട്ടിയേക്കാം, ചിലർക്ക് അത് വളരെ കുറച്ചേ കിട്ടാറുള്ളൂ, ചിലർ അത് പകുതി വഴിയെത്തുമ്പോൾ വേണ്ടെന്ന് വയ്ക്കും. മരണം അനിവാര്യമായ ഒന്നാണ്. കാലനില്ലാത്ത കാലം എന്ന ഒരു കവിത നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. കാലൻ അല്ലെങ്കിൽ യമദേവൻ എന്ന ആ സങ്കല്പ കഥാപാത്രം ഇല്ലായിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ മരണം എന്ന ഒരു പ്രതിഭാസം ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ? ജനിച്ചവരാരും മരിക്കുന്നില്ല, എല്ലാവരും അങ്ങനെ പ്രായമായി പ്രായമായി ഭൂമിയിൽ തന്നെ കഴിയുന്നു. അങ്ങനെയൊരു ലോകത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വരുമ്പോൾ മരണം അനിവാര്യമല്ലേ? കാലനില്ലാതെ മരണം എന്നൊന്ന് നടക്കാതിരുന്നാൽ അതുപോലത്തെ അവസ്ഥ തന്നെയാണ് മരിച്ചവരൊക്കെ തിരിച്ചു വന്നാലത്തെ അവസ്ഥയും. മരിച്ചവർ തിരിച്ചു വന്നാൽ ഒരുപാട് സമസ്യകൾക്ക് ഉത്തരമാകും. കുറേയേറെ അജ്ഞാത മരണങ്ങൾക്ക് തീർപ്പുണ്ടാകും. കുറേയേറെ കൊലപാതകങ്ങൾക്ക് ഉത്തരം കിട്ടും. മരിച്ചിട്ട് അവർ ചെന്ന ലോകത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒന്ന് ഇതുവരെ സംഭവിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ജീവിതവും മരണവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും, ചിരിച്ചവർ കണ്ണീര് പൊഴിക്കും എന്നൊരു പാട്ടു തന്നെയുണ്ടല്ലോ. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ജീവിതമെന്ന പാലത്തിലൂടെ നടക്കുമ്പോൾ പലരും അടിതെറ്റി വീഴാറുണ്ട്. പലരും ആ പാലം ഒരു പ്രശ്നവുമില്ലാതെ നടന്നു കയറാറുണ്ട്. ചിലർ ആ നടത്തം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാറുണ്ട്. അധിക പേർക്കും ആ പാലം ഒരു ദുർഘട പാത തന്നെയാണ്. അങ്ങേയറ്റത്ത് എത്താൻ അവർ വല്ലാതെ വിഷമിക്കുന്നു. എന്നാൽ ചിലർ സുഗമമായി വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്നവരുണ്ട്. മരണത്തെ വല്ലാതെ ഭയപ്പെടുന്നവരാണ് അധിക പേരും. എന്നാൽ അത് അനിവാര്യമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ഭയം താനേ ഇല്ലാതാകും.
2: ഡോക്ടർ കൃഷ്ണദാസ് ഇലയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
4: നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ അജിത മേനോൻ.

ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 10:10. കാലാവസ്ഥ: കേരളത്തിൽ പരക്കെ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ട്. കേരള തീരത്തും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ.